ചരരാജതമോ മിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്സല

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാത ഭദ്രവജ്രാംബുശാംബുരുഹകൽപക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായതഃ സദൃശസാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ ക

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്ത്ര മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

0: പ്രഭാത സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥ സുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുമൻ. ഇന്ന് 2026 സെപ്റ്റംബർ 3 വ്യാഴാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 18 കാർത്തിക നക്ഷത്രം. കൺഫ്യൂഷ്യസ് പറഞ്ഞ ഒരു വാക്ക്, ഒരു വാചകം പറഞ്ഞുതരട്ടെ. നിങ്ങൾ നിർത്താത്തിടത്തോളം കാലം എത്ര പതുക്കെ പോകുന്നത് എന്നുള്ളത് ഒരു വിഷയമേ അല്ല. മറ്റുള്ളവർ വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഞാൻ മാത്രം എന്താണ് ഇത്രയും പിന്നിലെന്ന് വിചാരിച്ച് വിഷമിക്കാറുണ്ട്. വേഗതയേക്കാൾ പ്രധാനം ദിശയാണ്. ദിവസവും ഒരല്പമെങ്കിലും ലക്ഷ്യത്തിലേക്ക് നടക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. പതുക്കെയാണെങ്കിലും പരിശ്രമം ഉപേക്ഷിക്കാതെ മുന്നോട്ട് സാവധാനം ചുവടുവെക്കുക. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ നാം നേടുന്ന ചില കൊച്ചു കൊച്ചു തിരിച്ചറിവുകൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായേക്കാം. അങ്ങനെയുള്ള ചിന്തകൾ, അറിവുകൾ, കുഞ്ഞറിവുകൾ നമുക്കൊന്ന് പങ്കുവച്ചാലോ? നമുക്ക് കിലോമീറ്ററുകളോളം ദൂരം തളർച്ചയൊന്നും കൂടാതെ താണ്ടാൻ സാധിക്കും. പ്രത്യേകിച്ച് നല്ല ആരോഗ്യമുള്ളവർക്കും കൃത്യമായി വ്യായാമം ചെയ്യുന്നവർക്കും. എന്നാൽ നമ്മുടെ ചെരുപ്പിനുള്ളിൽ ഒരു ചെറിയ കൂർത്ത മണൽത്തരിയുണ്ടെന്ന് കരുതുക. നമുക്ക് ഒരു വേള ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത്ര പ്രയാസമായിരിക്കും. യഥാർത്ഥത്തിൽ ജീവിതത്തിലും ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ശത്രുക്കളേക്കാൾ നമ്മളെ തളർത്തുന്നത് അവനവൻ്റെ ഉള്ളിലെ ചെറിയ സംശയങ്ങളും ഉൾഭയവുമാണ്. ആ മണൽത്തരികളെ ആദ്യമേ ഉടഞ്ഞു കളയുക. മനസ്സ് വൃത്തിയാക്കിയാൽ നമുക്ക് ഈ ലോകം തന്നെ തളരാതെ നടന്ന് കീഴടക്കാം. ജീവിതത്തിൽ വിജയിക്കാനായി നമുക്ക് വേണ്ടത് വളരെ പോസിറ്റീവായ കാഴ്ചപ്പാടാണ്. 2, വിവാഹിതകളായ സ്ത്രീകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അവയുടെ പരിണിത ഫലവും എന്താണെന്ന് നോക്കാം. കൂട്ടത്തിൽ വിഡ്ഢിയായ സ്ത്രീ ഭർത്താവിനെ അടിമയാക്കി മാറ്റുന്നു. അങ്ങനെ അവൾ സ്വയം ഒരു അടിമയുടെ ഭാര്യയാകുന്നു. എന്നാൽ ബുദ്ധിമതിയും തിരിച്ചറിവുമുള്ള സ്ത്രീയാകട്ടെ ഒരു ഭർത്താവിനെ ഒരു രാജാവാക്കി മാറ്റുന്നു. അതിലൂടെ അവൾ സ്വയം ഒരു രാജ്ഞിയായി മാറുന്നു. ബഹുമാനം കൊണ്ടുള്ള അകലവും വിശ്വാസവും കൊണ്ടുള്ള അടുപ്പവുമാണ് ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത്. അതിരുകൾ കാത്തു സംരക്ഷിക്കണം. ഓരോ ഇടപാടുകൾക്കും ചെങ്ങാത്തങ്ങൾക്കിടയിലും എല്ലാ ബന്ധങ്ങളും ഒരുപോലെ ഊടും പാവും ചെയ്ത് ഇഴയെടുപ്പിലൂടെ സൂക്ഷിക്കേണ്ടതില്ല. ചിലതിനെ ഉള്ളിലേക്കെടുക്കാം, ചിലതിനെ ഒരു കൈ അകലത്തിൽ നിർത്താം. മറ്റു ചിലതാകട്ടെ ദൃഷ്ടിബന്ധം മാത്രമേ പാടുള്ളൂ. ബന്ധങ്ങളിലൂടെ നമുക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനു കാരണം നാം തന്നെയാണ്. എല്ലാവരോടും ഒരേ അടുപ്പവും അന്ധമായ വിശ്വാസവും പ്രകടിപ്പിക്കുന്നതിലാണ്, അതിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സൂക്ഷ്മമായ വിശകലനവും നിരീക്ഷണവും നടത്തിയതിനു ശേഷം മാത്രമേ അപരിചിതരോട് മനസ്സ് തുറക്കാവൂ. സ്വയം നഷ്ടപ്പെടുത്തുന്ന കർമ്മങ്ങൾ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നിഷ്കളങ്കത അനാവശ്യ അവസരങ്ങളിൽ വാരി വിതറേണ്ട ആവശ്യമില്ല. സാമാന്യ യുക്തിയുടെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രം വേണം ശുദ്ധ മനസ്ഥിതിയെ വിലയിരുത്തുവാൻ. ഏതൊരാളും ആഗ്രഹിക്കുന്നത് പരിഗണനയും സ്നേഹവുമാണ്. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാവുന്നത്. ഈ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് കഴിഞ്ഞുപോയ സുന്ദരമായ കാലത്തെക്കുറിച്ചായിരിക്കും, കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ചായിരിക്കും, കടന്നുപോയ ചില മുഖങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാവാം. എന്തുകൊണ്ടാണ് ആ പോയ കാലം അത്രയും മനോഹരമായതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് അത്രമേൽ മനോഹരവും പ്രിയങ്കരവുമാകുന്നത്. നമ്മുടെ പക്കൽ ആവശ്യത്തിന് സമ്പത്തുണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും കുറച്ച് ധനം അർഹിക്കുന്നവർക്ക് ദാനമായി നൽകാം. കാരണം ദാനം ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും. അർഹിക്കുന്ന പാത്രത്തിലെ ഭിക്ഷ നൽകാവൂ, അതായത് പാത്രമറിഞ്ഞ് ദാനം ചെയ്യുന്നതാണ് ഉത്തമം എന്നർത്ഥം. ക്ഷമയും മറ്റുള്ളവരെ കേൾക്കാനും പരിഗണിക്കാനുമുള്ള മനസ്സും നല്ല പെരുമാറ്റവും ദുഃഖത്തെ അകറ്റുന്നു. വിവേകം ഒപ്പം വിവേചന ബുദ്ധിയും അജ്ഞത അകറ്റുന്നു. യഥാർത്ഥ അറിവ് ഭയത്തെ ഇല്ലാതാക്കുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. തെറ്റുകൾ ചെയ്യുന്നവർ പലപ്പോഴും സുരക്ഷിതരായി വിലസുന്നതും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകുന്നതും. അതിൻ്റെ അർത്ഥം തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കണമെന്നല്ല. ഒന്നോ രണ്ടോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ജനറലായ തീരുമാനം എടുക്കുന്നത് ഒട്ടും ശരിയല്ല. ജീവിതം വിജയപ്രദമാക്കാൻ നാം അഭിനയിക്കാൻ, അതും സാഹചര്യങ്ങൾക്കനുസരിച്ച്, പഠിക്കണമെന്നില്ല. വേണ്ടത് അഭിനയിക്കുന്നവരെ തിരിച്ചറിയും.

ചെയ്യാനുള്ള പാഠവമാണ്. നമുക്കൊരു സ്ഥാനവും വിലയും ഇല്ലാത്തിടത്ത് ആവശ്യത്തിലധികം സ്ഥലമുണ്ടെങ്കിലും ഇരിക്കാൻ മുതിരരുത്. അതേപോലെ നമുക്കൊരു വിലയും സ്ഥാനവും ഉള്ള സ്ഥലത്ത് സ്ഥലം ആവശ്യത്തിനില്ലെങ്കിൽ പോലും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാം. അവഗണനകൾ ഇല്ലാതെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഇടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: വീണ്ടും സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ്. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. 1939 സെപ്റ്റംബർ 1 നാസി ജർമ്മനി പോളണ്ടിനെ അധിനിവേശം ചെയ്തതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കുമെതിരെ ഔദ്യോഗികമായി യുദ്ധപ്രഖ്യാപനം നടത്തിയത് 1939 സെപ്റ്റംബർ 3 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവൻ ചേംബർലെയിൻ റേഡിയോയിലൂടെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഇതോടെ 2-ാം ലോകമഹായുദ്ധം യൂറോപ്പിലാകെ പടർന്നു പിടിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ച ചരിത്ര പ്രസിദ്ധമായ പാരീസ് ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് 1783 സെപ്റ്റംബർ 3 ബ്രിട്ടനും അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിനിധികളും തമ്മിലാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ നിയമപരമായി അംഗീകരിച്ചു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സുപ്രധാന രാജ്യമായ ഖത്തർ ബ്രിട്ടീഷ് സംരക്ഷണയിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1971 സെപ്റ്റംബർ 3 ഈ കരാർ അവസാനിച്ചതോടെ ഖത്തർ ഒരു സ്വതന്ത്ര അറബ് രാജ്യമായി ലോക ഭൂപടത്തിൽ ഇടം പിടിച്ചു. നാസിയുടെ ചൊവ്വ പരിവേഷണ ചരിത്രത്തിലെ വൻ വിജയമായ വൈക്കിംഗ് 2 പേടകം ചൊവ്വയുടെ ഉപരിതലത്തിൽ വിജയകരമായി ഇറങ്ങിയത് 1976 സെപ്റ്റംബർ 3 ചൊവ്വയുടെ മണ്ണും അന്തരീക്ഷവും പഠിക്കാനും ജീവന്റെ സാന്നിധ്യം പരിശോധിക്കാനും ഉയർന്ന നിലവാരമുള്ള ആദ്യകാല ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയക്കാനും ഈ ദൗത്യത്തിന് സാധിച്ചു. ഇന്ത്യൻ സിനിമയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയ സംവിധായകൻ സത്യജിത് റേയുടെ സിനിമാ ജീവിതത്തിലെ പല അന്താരാഷ്ട്ര നേട്ടങ്ങളും ചലച്ചിത്ര മേഖലകളിലെ പുരസ്കാര പ്രഖ്യാപനങ്ങളും ചരിത്രത്തിൽ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഥീർ പാഞ്ചാലി ഉൾപ്പെടെയുള്ള സിനിമകൾ ആഗോളതലത്തിൽ ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായി മാറി. ലോകത്തിലെ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക്കും പരമാധികാര രാഷ്ട്രവുമായ സാൻ മരീനോ സ്ഥാപിതമായത് ക്രിസ്തുവർഷം 301 സെപ്റ്റംബർ 3 സാൻ മരീനസ് എന്ന കല്ലുവെത്തുകാരനാണ് ഇറ്റലിക്ക് നടുവിലുള്ള ഈ കൊച്ചു രാജ്യം സ്ഥാപിച്ചത്. സെപ്റ്റംബർ 3 സാൻ മരീനയുടെ ദേശീയ ദിനമായി ആഘോഷിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇന്ന് കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ആദ്യ ചിത്രത്തിൽ തന്നെ സിനിമാ ലോകത്തെ ഞെട്ടിച്ച അഭിനയ മുഹൂർത്തങ്ങൾ. ബോളിവുഡിൽ വില്ലനായും നായകനായും തിളങ്ങി, പിന്നീട് മലയാളത്തിൽ ലൂസിഫറിലെ ബോബിയായി എത്തി പ്രേക്ഷകരുടെ കയ്യടി നേടിയ ബഹുമുഖ പ്രകടനക്കാരൻ. ഇന്ന് സെപ്റ്റംബർ 3 പ്രശസ്ത ചലച്ചിത്ര നടൻ വിവേക് ഒബ്റോയുടെ ജന്മദിനം. 1976 സെപ്റ്റംബർ 3 ഹൈദരാബാദിലാണ് പ്രശസ്ത നടൻ സുരേഷ് ഒബ്റോയുടെ മകനായ വിവേക് ഒബ്റോയ് ജനിച്ചത്. 2002 രാം ഗോപാൽ വർമ്മയുടെ കമ്പനി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ ചിത്രത്തിലെ തന്നെ വില്ലൻ വേഷത്തിന് മികച്ച നവാഗത നടനും മികച്ച സഹനടനുമുള്ള ഫിലിംഫെയർ അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കി. തുടർന്ന് സാത്യ, യുവ, മസ്തി, ഓങ്കാര, ഷൂട്ടൗട്ട് അറ്റ് ലോകന്ദുവാല തുടങ്ങി നിരവധി സൂപ്പർഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി. മലയാളികൾക്കും വിവേക് ഒബ്റോയ് ഏറെ പ്രിയങ്കരനാണ്. 2019 പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രത്തിലെ ബിമൽ നായർ അഥവാ ബോബി എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ അദ്ദേഹം മലയാളത്തിലും തരംഗം സൃഷ്ടിച്ചു. തുടർന്ന് കടുവ എന്ന ചിത്രത്തിലും ശക്തമായ വേഷത്തിൽ വിവേക് ഒബ്റോയ് എത്തിയിരുന്നു. ഒരു നടൻ എന്നതിലുപരി മികച്ചൊരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. 2004 സുനാമി സമയത്തും മറ്റ് ദുരന്ത മേഖലകളിലും അദ്ദേഹം നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങളും നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള പ്രവർത്തനങ്ങളും ഏറെ പ്രശംസനീയമാണ്. തനതായ അഭിനയ ശൈലി കൊണ്ടും അതിശയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന നടൻ വിവേക് ഒബ്റോയ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കപ്പിൾസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. കൊടുവായൂർ മിനി ഇൻഡസ്ട്രിയൽ സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് സർവകലാശാലയുടെ CCST സെന്ററിൽ BCA, MCA കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ 9444-75-25-716 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരിക്കൽ കൂടി 9444-75-25-716 എന്ന നമ്പറിൽ. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് കൌൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സെന്ററിൽ കൌൺസിലറുടെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തും. MSW അഥവാ സൈക്യാട്രി ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവുമാണ് യോഗ്യത. 2027 March 31 വരെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. പ്രതിമാസം 21,000 രൂപ വേതനം ലഭിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ September 17 രാവിലെ 10 യോഗ്യതാ സാക്ഷ്യപത്രങ്ങളുടെ അസലും പകർപ്പുകളുമായി മെഡിക്കൽ കോളേജ് സഭയിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-295-1010. ഒരിക്കൽ കൂടി 0491-295-1010. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അല്ലെങ്കിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തും. ഒരൊഴിവാണുള്ളത്. റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിൽ ബിരുദം RCI രജിസ്ട്രേഷനുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി September 15 രാവിലെ 10 മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-295-1010. ഒരിക്കൽ കൂടി 0491-295-1010. പട്ടാമ്പിയിൽ ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ കൊമേഴ്സ് വിഷയത്തിൽ അതിഥി അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുടെ തസ്തികയിലേക്ക് നിയമനം നടത്തും. കൊമേഴ്സ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും UGC മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷിക്കാം. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെയോ ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. താൽപര്യമുള്ളവർ വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം September 7 രാവിലെ 10:30 കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0466-221-2223. ഒരിക്കൽ കൂടി 0466-221-2223. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ഇംഗ്ലീഷ് വിത്ത് ഹിസ്റ്ററി, ഡബിൾ മേജർ, സംസ്കൃതം എന്നീ വിഭാഗങ്ങളിൽ SC, ST, OEC വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത ബിരുദ സീറ്റുകളിൽ ഒഴിവ്. പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം September 3 ഉച്ചയ്ക്ക് 1 കോളേജിൽ നേരിട്ടോ പ്രതിനിധി വഴിയോ SNGScollege@gmail.com എന്ന ഇമെയിലോ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. നന്ദി.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: തണുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: നമ്മുടെയൊക്കെ ജീവിതത്തിലെ, നമ്മുടെ എല്ലാവരുടെയും ലൈഫില് ഒരിക്കലെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും. അതായത്, ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോകും, ആ വാക്ക് നമ്മൾ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. എന്നാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ. ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നത് മനുഷ്യരായിരിക്കില്ല, അവർ പറയുന്ന ആ വാക്കുകളെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്ന നമ്മുടെ മനസ്സായിരിക്കും എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ തോന്നുമ്പോഴൊക്കെ ഞാൻ ഓർത്തെടുക്കുന്ന ഒരു കഥയാണ് ശ്രീബുദ്ധന്റെ ഒരു കഥ. നമുക്ക് കഥ കേട്ടാലോ? എഴുത്തോലെയാണ് കേൾക്കുന്നത്, കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ ബുദ്ധന്റെ കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം ബുദ്ധന്റെ ആശ്രമത്തിലേക്ക് ഒരാളിങ്ങനെ കയറി വരികയാണ്. മുഖം മുഴുവൻ ദേഷ്യം, മനസ്സിൽ നിറയെ അസ്വസ്ഥതയാണ്. ഒന്നും ആലോചിക്കാതെ അയാള് ബുദ്ധനെ നോക്കി ചീത്ത വിളിക്കാൻ തുടങ്ങി. ഓരോ വാക്കും വളരെ കടുപ്പമുള്ള വാക്ക്, ചീത്ത വിളിക്കുകയാണ്. എന്താ പറയാ, കേൾക്കുന്നവർക്ക് പോലും അസ്വസ്ഥത തോന്നുന്ന, നമ്മളെ ഡീപ്ലി ഡിസ്റ്റർബ് ചെയ്യുന്ന അത്രയും വാക്കുകൾ, മോശം വാക്കുകളൊക്കെ അദ്ദേഹം ബുദ്ധനെ വിളിക്കുന്നു. ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ ആകെ ഞെട്ടി. ഇപ്പൊ തന്നെ നിനക്ക് കിട്ടും, ബുദ്ധൻ എണീറ്റ് വന്ന്, ഗുരു എണീറ്റ് വന്ന് എന്തെങ്കിലും പറയും, പ്രതികരിക്കും എന്നൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ പ്രതീക്ഷ. പക്ഷേ ബുദ്ധൻ എന്താ ചെയ്തെന്നറിയോ, വളരെ ശാന്തതയില് അതേ ശാന്തതയിൽ അങ്ങനെ ഇരിക്കുകയാണ്. മുഖത്ത് എപ്പോഴും ഉള്ള പോലെ, നമ്മൾ ബുദ്ധന്റെ മുഖം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കെ, ഒരു ചെറിയൊരു ചിരിയില്ലേ, ഒരു ലൈറ്റ് ചിരി, ആ ചിരി മാത്രം. ഒരു വാക്ക് പോലും അദ്ദേഹം തിരിച്ചു പറഞ്ഞിട്ടില്ല. അത് കണ്ട് ശിഷ്യന്മാർക്ക് ആകെ ദേഷ്യം വന്നു. അവരാ മനുഷ്യനെ, ആ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ആശ്രമത്തിന് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർക്ക് തോന്നിയതൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് തിരികെ വന്ന് ബുദ്ധനോട് ചോദിച്ചു, ഗുരു ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും പറയാതിരുന്നത്, ഇതിനൊക്കെ പ്രതികരിക്കണ്ടേ എന്ന് ചോദിക്കുകയാണേ. ബുദ്ധന്റെ മറുപടി ഉടൻ വന്നില്ല. കുറച്ചു നേരം അദ്ദേഹം എല്ലാരെയും ഇങ്ങനെ നോക്കി, എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, ആരെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നാ നിങ്ങൾ അത് സ്വീകരിക്കാതിരുന്നാൽ ആ സമ്മാനം ആരുടേതായിരിക്കും എന്ന് ചോദിച്ചു. ഒരു സമ്മാനം നമുക്കായിട്ട് കൊണ്ടുവരണോ, ആ സമ്മാനം നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ ആ സമ്മാനം നമ്മുടെയാണോ? അല്ല, അത് കൊടുത്ത ആളുടെ തന്നെയാണെന്ന് ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അപ്പൊ ബുദ്ധൻ വീണ്ടും അടുത്ത ചോദ്യം, ആരെങ്കിലും നിങ്ങൾക്കൊരു കത്ത് അയച്ചാൽ, നിങ്ങൾ ആ കത്ത് തുറന്ന് വായിച്ചില്ലെങ്കിൽ അതിലെ വാക്കുകൾ നിങ്ങളെ ബാധിക്കോ എന്ന് ചോദിച്ചു. അടുത്ത ചോദ്യമാണേ. അപ്പൊ ഇല്ല എന്നായിരുന്നു മറുപടി, അല്ലെ? ഒരാള് കത്തയച്ചു, നമ്മളത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വാക്കുകളും ഒന്നും നമ്മളെ ബാധിക്കില്ലല്ലോ. അപ്പൊ ബുദ്ധൻ പറഞ്ഞ കാര്യം, അപമാനം എന്ന് പറയുന്ന കാര്യം, ഇൻസൾട്ട് എന്ന് പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം അത് നിങ്ങളുടേതല്ല. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ലെസൺ ആണ് അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിലും വലിയൊരു ലെസൺ, ലൈഫ് ലെസൺ വളരെ ചുരുക്കം വാക്കുകളിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇൻസൾട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം നിങ്ങളുടേതല്ല എന്ന്. നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാ ഇൻസൾട്ടും അല്ല, നമ്മൾ മനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഇൻസൾട്ടുകളാണ് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. മറ്റൊരാൾ എറിഞ്ഞ വാക്കുകൾക്ക് നമ്മുടെ സമാധാനം കവർന്നെടുക്കാൻ കഴിയില്ല. നമ്മൾ ആ വാക്കുകൾ എടുത്ത് ഹൃദയത്തിൽ വെക്കുമ്പോൾ മാത്രമാണ് അതിന് പ്രശ്നം അല്ലേ? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഓഫീസിലായാലും കോളേജിലായാലും വീട്ടിൽ ജോലികൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കാര്യം മാത്രം ഓർക്കണം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കില്ല. എല്ലാ വാക്കുകളും ഹൃദയത്തിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങളുടെ സമാധാനമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്. അത് ആർക്കും സൗജന്യമായി കുറക്കരുത്. റിമെമ്പർ, ആൻ ഇൻസൾട്ട് ഓൺലി അഫക്ട്സ് യു ഇഫ് യു ആക്സെപ്റ്റ് ഇറ്റ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മനസ്സിന്റെ വാതിൽ തുറക്കുമ്പോൾ സന്തോഷത്തിനും പ്രതീക്ഷയ്ക്കും ധൈര്യത്തിനും മാത്രം പ്രവേശനം കൊടുക്കുക. നെഗറ്റീവ് വാക്കുകൾ, ബാക്കിയുള്ളവർ പറയുന്ന ഇൻസൾട്ടുകൾ, അതൊക്കെ പുറത്ത് തന്നെ നിൽക്കട്ടെ. നിങ്ങളത് എടുക്കാത്തിടത്തോളം അത് നിങ്ങളുടേതല്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ മോർണിംഗ് മോട്ടിവേഷൻ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പോ ഞാനീ പറഞ്ഞ ബുദ്ധന്റെ കഥ നിങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ. ആ കഥയിലെ ഡയലോഗ് മാത്രമായിരുന്നില്ല കേട്ടോ, ഇൻസൾട്ട് ഓൺലി അഫക്ട്സ് യു ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറയുന്നത്. ജീവിതം മുഴുവൻ കൂടെ കൊണ്ട് നടക്കാവുന്ന ഒരു മൈൻഡ് സെറ്റാണ്. സമാധാനമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു കഥ ആലോചിച്ചാൽ മതി. നിങ്ങളെ കുറിച്ച് ആളുകൾ എന്തു പറയും എന്ന് നിങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാനാവുന്ന കാര്യമല്ല. ആരെങ്കിലും വിമർശിക്കും, ചില ആളുകൾ പരിഹസിക്കും, ചില ആളുകൾ കഴിവിനെ പോലും ചോദ്യം ചെയ്യും അല്ലേ. You can't control their words, but you can always control your reactions. നമ്മുടെ reactions നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ വലിയൊരു ഫ്ലെക്സ് ആണ്. കാരണം നിങ്ങളുടെ സമാധാനത്തിന്റെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. അതുകൊണ്ട് ഇന്നു മുതൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. എല്ലാ അഭിപ്രായങ്ങളും ഹൃദയത്തിലേക്ക് കയറ്റിവിടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ വേണ്ട. എല്ലാ നെഗറ്റീവ് കമന്റുകൾക്കും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ടേക്ക് എവറിത്തിങ് പേഴ്സണലി. ചില വാക്കുകൾ കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് നടക്കുന്നതാണ് അവർക്കൊക്കെ കൊടുക്കുന്ന ഏറ്റവും വലിയ മറുപടി. അപ്പൊ എപ്പോഴും ഈ ബുദ്ധന്റെ കഥ മനസ്സിലുണ്ടാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ് ഇത്രയും സമയം കൂടി ചേർന്നത്. ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

രാവിലെ എനർജറ്റിക് ആയിട്ട് മടിയൊന്നും ഇല്ലാതെ പവറായിട്ട് എങ്ങനെ ഇരുന്നേൽക്കാം എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അങ്ങോട്ട് എണീക്കുക. എന്റെ ആൻസർ വളരെ സിമ്പിളായിരിക്കും, നമ്മൾ അങ്ങോട്ട് എണീക്കുക, വളരെ സിമ്പിളായിട്ട് എണീക്കുക. ഇതിപ്പോ അലാറം അടിച്ചിട്ട് അലാറം ഒക്കെ നമ്മൾ സ്നൂസ് ചെയ്ത് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇവിടെ കിടന്നിട്ട് എണീക്കാം, 2 മിനിറ്റ് ഇവിടെ കിടന്നിട്ട് എണീക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ കിടക്കയിൽ ഇങ്ങനെ കിടന്ന് മോട്ടിവേഷൻ അന്വേഷിച്ചാൽ കിട്ടൂല, എഴുന്നേറ്റാൽ മാത്രമേ മോട്ടിവേഷൻ വരുള്ളൂ എന്നാണ് എന്റെ ആൻസർ. പക്ഷേ എനിക്കിന്ന് തീരെ മോട്ടിവേഷൻ ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറിയ ലീവൊക്കെ എടുത്ത് കുറച്ച് ദിവസം വീട്ടിലൊക്കെ പോയി നാടൊക്കെ കണ്ട് നാട്ടിലെ ആൾക്കാരൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരണ കൊണ്ടായിരിക്കും ഈ മടി എന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ മടിയുള്ള കൂട്ടത്തിലാണോ നിങ്ങളും? ഞാനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ നടക്കൂല. കാരണം ഇന്നതാ വീണ്ടും ഒരു പുതിയ ദിവസം എത്തിയിരിക്കുകയാണ്. വി ആർ ഓൺ എ September 3 Thursday. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ്. ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. എന്താണ് പരിപാടി, നിങ്ങൾ എണീറ്റോ? ഞാൻ ഈ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ചാലേ, ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഷെയർ ചെയ്തൊരു പോസ്റ്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അലാം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് എണീക്കുക, അതാണ് എണീക്കാനുള്ള മോട്ടിവേഷൻ. സാധാരണ നമ്മൾ തിരിച്ചാണ് കേൾക്കാറുള്ളത്, പെട്ടെന്ന് ഒരിക്കലും ബെഡിൽ നിന്ന് ചാടി എണീക്കരുത് എന്നാണ് പറയാറുള്ളത്. നമ്മളൊന്ന് ഇരുന്ന് സാവധാനത്തിലൊക്കെയാണ് എണീക്കുക. പക്ഷേ ഈ ഫിറ്റ്നസ് ട്രെയിനർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എണീക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കൊരു പവർ ഉണ്ടാവില്ല, അങ്ങോട്ട് ചാടി എണീക്കുക, പിന്നെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഷടപടാന്നാവും എന്തൊക്കെയാണ് പറയണത്. അപ്പോൾ ഇന്ന് ദാ നമ്മളൊരു September 3 എത്തി നിൽക്കുകയാണ്, തേഴ്സ്ഡേ ആണ്. എനിക്കിന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിയുമ്പോൾ, ഈ ടോപ്പിക്കും ഈ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം ഇതിപ്പോൾ എന്താ ഇത് ഇപ്പോൾ വലിയ കാര്യം ഇതൊക്കെയാണോ ഒരു ടോപ്പിക് എന്നൊക്കെ വിചാരിച്ചേക്കാം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കിച്ചനില്ലേ വീട്ടിലെ അടുക്കള, ആ അടുക്കളയും നിങ്ങളുടെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഏരിയയും അത് തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് എനിക്ക് അറിയാനുള്ളത്. അതിൻ്റെ പിന്നിൽ, ഞാനിത് ചോദിക്കുന്നതിന് പിന്നിൽ വലിയൊരു റീസൺ ഉണ്ട്, കാരണമുണ്ട്. കാരണങ്ങൾ ഇല്ലാതെ ഈ ഭൂമിയിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ കാരണങ്ങളൊന്നും ഇല്ലാതെ ഒരു മനുഷ്യരെയും പരിചയപ്പെടുന്നില്ല. എല്ലാത്തിൻ്റെയും പിന്നിൽ റീസൺസ് ഉണ്ടെന്നാണ് പറയുന്നത്, കാരണങ്ങൾ ഉണ്ടാകും. അപ്പം അതുപോലെ നിങ്ങളുടെ കിച്ചനും ഡൈനിങ് ടേബിളിനും ഇടയിലുള്ള ദൂരം എത്രയാണ്, എത്ര അടി ദൂരത്തിലാണ് നിങ്ങളുടെ കിച്ചനും ഡൈനിങ് ടേബിളും ഉള്ളത്, ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ എല്ലാ ദിവസവും കിച്ചനിലാണ്, പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ഡൈനിങ് ടേബിളിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടില്ല അല്ലേ, ദൂരമൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഈ വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഞാനത് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അടുക്കളയിൽ നിന്നൊരു 4 അടി സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡൈനിങ് ടേബിളിലേക്ക് എത്തും. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ 4 അടി വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് എത്തും, തിരിച്ചും 4 അടി അല്ലേ. അപ്പം 4, 4, 8 ഈ ദൂരം നമ്മൾ എത്ര പ്രാവശ്യമായിരിക്കും നമ്മൾ ഒരു ദിവസം കിച്ചണിലും ഡൈനിങ് ടേബിളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട് തന്നെ ഒരു ജിമ്മാണ്. ജിമ്മിൽ പോയിട്ട് ചിലപ്പോൾ ഇന്ന് എത്ര സ്റ്റെപ്സായി, ട്രെഡ്മിലൊക്കെ വോക്ക് ചെയ്തിട്ട് എത്ര സ്റ്റെപ്സായി എന്നൊക്കെ നമ്മൾ കൗണ്ട് ചെയ്യും. പക്ഷേ വീട്ടിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും എങ്ങോട്ടൊക്കെ എത്ര പ്രാവശ്യം എന്തൊക്കെ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കിച്ചണും ഡൈനിങ് ടേബിളും പറയുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കിച്ചണിൽ പോവും, അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടാകുന്നത്, അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും പോകും. സ്പൂൺ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ സ്പൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കിച്ചണിലേക്ക് പോവും. ചമ്മന്തി എവിടെ, അച്ചാർ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിച്ചണിലേക്ക് പോവും. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാലേ നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഡെയിലി മൂവ്മെൻറ്റിൻ്റെ ഒരു വലിയ ഭാഗം നമ്മൾ നമ്മുടെ കിച്ചൺ ഡൈനിങ് റൂട്ടിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കിച്ചൺ മുതൽ ഡൈനിങ് ടേബിൾ വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എത്ര അടി ഉണ്ട്, നിങ്ങൾ അതൊന്ന് അളന്നിട്ട് എന്റെ അടുത്ത് ഇന്ന് പറഞ്ഞു തരണം. ഓൺ 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. കാരണം ഡിസ്റ്റൻസ് അറിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ എത്തുന്നതിനൊക്കെ മുമ്പ് വീട്ടിനകത്ത് തന്നെ നമുക്ക് കുറെ മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി ചില ആളുകൾ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് ഓർഡർ ഇടുന്ന ആൾക്കാരുണ്ട്, അമ്മേ അതിങ്ങോട്ട് എടുക്ക്, അമ്മേ ഇതിങ്ങോട്ട് എടുക്ക്, അമ്മ അതിങ്ങോട്ട് എടുക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് മൂവ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ദിവസവും എത്ര തവണ നടക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടും. ഇന്നത് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അത് ഇന്നത്തെ എൻ്റെ ഒരു അജണ്ട അതായിരിക്കും. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ 8 2 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചം.

0: നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. കോളേഴ്സ് ഒന്നും എത്തി തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ എക്സ്പെരിമെന്റ് എല്ലാവരും ചെയ്ത് നോക്കുമായിരിക്കും. എത്ര ദൂരമുണ്ട്, രാവിലെ കിച്ചണിൽ നിന്ന് ഡൈനിങ് ടേബിളിൽ വരെ പോയി വരുമ്പോഴത്തേക്കും എത്ര ദൂരമുണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ, ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദിവസവും ഒരുപാട് ടൈം നമ്മൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീടും ചെറിയൊരു ഫിറ്റ്നസ് സോണാണ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം നടക്കുന്ന സ്ഥലമാണ്. എന്തായാലും ഇന്നത്തെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
5: യമുന ഫ്രം വടകര.
4: യമുന ഫ്രം വടകര. വടകര മീൻസ് ഫ്രം കണ്ണൂർ അല്ലേ?
5: ഹലോ.
4: ഹലോ, വടകര എന്ന് പറയുമ്പോ കണ്ണൂരുള്ള സ്ഥലല്ലേ? കോഴിക്കോട്
5: ജില്ല കണ്ണൂരിന് വളരെ ഒരു മണിക്കൂർ ഡിസ്റ്റൻസ് കണ്ണൂർക്ക്.
4: ഓക്കെ ഓക്കെ, ഒരു മണിക്കൂറുണ്ട് കണ്ണൂര് പോവാൻ അല്ലേ? അപ്പൊ കോഴിക്കോടാണ് പ്രോപ്പർ, നമ്മൾ പറയുന്ന കോഴിക്കോട് എന്നല്ലേ പറയണേ?
5: കോഴിക്കോട്. കോഴിക്കോട് ജില്ല.
4: കോഴിക്കോട് ജില്ല. ഓക്കെ, അപ്പൊ യമുന ചേച്ചി എന്ത് ചെയ്യാ? ഹൗസ് വൈഫ് ആണോ, വർക്ക് ചെയ്യുന്നുണ്ടോ, എന്താ ചെയ്യണേ, എന്താ നമ്മുടെ പരിപാടി?
5: വർക്ക് ചെയ്യുന്നേ, നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ.
4: ആഹാ, അടിപൊളി അടിപൊളി. അപ്പൊ ഞാനുണ്ടല്ലോ ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഓട്ടത്തിലായിരിക്കും, എപ്പോഴും ബിസി ലൈഫ് ആയിരിക്കുമല്ലോ അല്ലേ?
5: നമ്മള്
4: എപ്പോഴും വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ബിസി ആയിരിക്കും. അപ്പോ ഈ എക്സസൈസ് ചെയ്യാൻ നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുന്നേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, വീടിനകത്തും നമ്മൾ കുറെ അധികം എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോ കിച്ചണിൽ നിന്നേ നമ്മുടെ ഡൈനിങ് ടേബിൾ വരെ പോയി വരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര ഡിസ്റ്റൻസ് നമ്മൾ നടക്കുന്നുണ്ടെന്ന്?
5: ഡിസ്റ്റൻസ് മാക്സിമം നമ്മൾ എക്സസൈസ് മൊത്തം നമ്മൾ അടുക്കളയിൽ തന്നെ തീർക്കുന്നുണ്ട്. അടുക്കള ഡൈനിങ് ടേബിൾ ശരിക്കും ഒരു 6-7-8 feet ഡിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ കൗണ്ട് ചെയ്യുന്നില്ല എന്നുണ്ട് നമുക്ക്. ഏറ്റവും വലിയ ജിമ്മാണ് നമ്മുടെ അടുക്കളയും തമ്മിലുള്ള ഡിസ്റ്റൻസ്.
4: അതെ,
5: നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ.
4: അപ്പൊ ഇനി തൊട്ട് കൗണ്ട് ചെയ്യണം അല്ലേ? ഇനി തൊട്ട് കൗണ്ട് ചെയ്യണം.
5: അതിന് കൗണ്ട് ചെയ്താല് ഏറ്റവും വലിയ ജിമ്മായിരിക്കും നമ്മള്
4: അടുക്കള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും 8 feet ഉണ്ടെന്നാ പറഞ്ഞ, 8 feet അല്ലേ? ഓക്കെ, 8 feet കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്ര പ്രാവശ്യം നമ്മൾ നടക്കുന്നുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ?
5: ശ്രദ്ധിക്കുന്നില്ല
4: അതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കേണ്ട? ആർക്കാ
5: വിഷസ്? എല്ലാവർക്കും, ഈ കേട്ടിരിക്കുന്ന എല്ലാവർക്കും.
4: ഓക്കെ ഓക്കെ,
5: ഓഡിയൻസ് എല്ലാവർക്കും എന്റെ ആശംസകളും.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ യമുന ചേച്ചിക്ക് ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ കേട്ടോ. ഓക്കെ
5: ഓക്കെ, താങ്ക് യു.
4: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് യമുന സിസ്റ്ററാണ്, ഫ്രം വടകര കോഴിക്കോട്. അപ്പോ പറഞ്ഞ കാര്യം കേട്ടല്ലോ അല്ലേ, 8 feet, അതായത് 8 feet ദൂരമുണ്ട്. ഇതുവരെ അളന്ന് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്നിപ്പോ വീട്ടിൽ ചെന്നിട്ട് നോക്കുന്നതാ പറയണത്. വീടും അടുക്കളയൊക്കെ ഒരു ചെറിയ ജിമ്മാണെന്നാണ് യമുന സിസ്റ്റർ പറഞ്ഞ കാര്യം. നമുക്ക് എന്തായാലും അടുത്ത കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ?
6: ഞാൻ സുധചേച്ചി ആണ്, തത്തമംഗലത്ത് നിന്ന് വിളിക്കുകയാണ്.
4: ഹായ് സുധചേച്ചി, എന്താ വിശേഷം, സുഖല്ലേ?
6: സുഖായിരിക്കുന്നു. ആ ഇല്ല
4: അല്ല, അഭിരാമിയാണ്. കുഴപ്പമില്ല. അപ്പൊ സുധചേച്ചി പറയുന്ന,
6: അതായത് ശബ്ദം കുറച്ചായിരുന്നു റേഡിയോ കേട്ടോണ്ടിരുന്നത്.
4: അതെയോ?
6: വേഗം വന്ന ടോപ്പിക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയില് സംശയം തോന്നി, ശബ്ദം അധികമാണോ?
4: അതെയോ? എന്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, പ്രശ്നം പറ്റി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നത് രാവിലെ. അപ്പൊ സുധചേച്ചി ഇന്ന് വർക്ക് ചെയ്യണ്ടേ? സുഖമായിട്ടിരിക്കുന്നു, ഇന്ന് പോകണ്ടേ?
6: പോണം പോണം.
4: ഓക്കെ, എത്ര മണിക്കാ പോകേണ്ടത്?
6: ഒരു 9:30 ഇറങ്ങണം. ഇനിയിപ്പോ കുറച്ച് ദിവസം എന്താ പറയാ, ഒത്തിരി വൈകി പോയാലും വലിയ തിരക്കില്ലാത്തൊരു സമയമാണ്.
4: അതെന്താ ബാങ്കിൽ
6: തിരക്കില്ല? മാർച്ച് ആ സമയത്തുള്ളത് പോലുള്ളൊരു ഹർബറി ഇല്ല.
4: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ കുറച്ച്, ഇനി കുറച്ച് ദിവസങ്ങളിൽ ബാങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ അല്ലേ ഒന്നൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളാണെന്ന് പറയണ. ഓക്കെ സുധചേച്ചി പറയ, അപ്പൊ എത്ര അടി നടക്കുന്നുണ്ട്? നമ്മള് നമ്മുടെ വീടും നമ്മുടെ കിച്ചനും ഡൈനിങ് ഏരിയയും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടാകും? ഇന്ന് നോക്കിയിട്ടുണ്ടോ ഇതിന് മുന്നേ? ഇത്
6: ഞാനിപ്പോ നോക്കി.
4: ഓക്കെ, എന്നിട്ട് എത്രയാ കണ്ടുപിടിച്ചേ പറയൂ.
6: അതായത് പുറത്തൊരു കുഞ്ഞടുക്കളയുണ്ട്, അവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് 20 സ്റ്റെപ്പ് വെക്കണം. 20 സ്റ്റെപ്സ്!
4: ഈശ്വരന്മാരെ!
6: അകത്തുള്ള ശരിക്കും അടുക്കളയിലാണെങ്കിൽ 15 മതി
4: അല്ലേ?
6: അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ നടന്നു നോക്കുന്നത്, ഞാൻ എത്ര തവണ
4: ഒരു ദിവസം ഏകദേശം ഒരു എത്ര തവണ നമ്മൾ നടക്കുന്നുണ്ടാവും അല്ലേ വീട്ടിൽ തന്നെ? അപ്പൊ നമ്മുടെ വീടും ചെറിയൊരു ഫിറ്റ്നസ് സോൺ ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക്
6: പോകുന്നത്.
4: ഇനി ഞാൻ പോണില്ല. ഓക്കെ, പക്ഷെ നമ്മള് നോക്കണം കേട്ടോ, നമ്മുടെ ഫിറ്റ്നസ് നോക്കണം. ജിമ്മിൽ പോണ്ടി പോണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോണം. ഇങ്ങനെ ചുമ്മാ നടന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ചേച്ചി ഇനി അപ്പൊ റിലാക്സിംഗ് ആയിട്ടുള്ള ഡേയ്സ് ആണെന്ന് പറയുമ്പോ തന്നെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നത് എനിക്കും ചേച്ചിക്കും. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
6: ഇന്നതാ ഈ അടുക്കളയിൽ ഇങ്ങനെ ഓടി നടക്കുന്ന വീട്ടമ്മമാർക്ക്, ജോലിക്ക് പോവാൻ വേണ്ടിട്ട് ധൃതി വെച്ച് രാവിലെ എണീറ്റ് പണിയെടുക്കുന്ന വീട്ടമ്മമാർക്ക്, എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അധികം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ.
4: ഓക്കെ സുധശേഷി, ഒരു സൂപ്പർ ഡേ ഞാനും വിഷ് ചെയ്യുന്നു. ബൈ ബൈ.
6: താങ്ക് യു ഡാ.
4: അപ്പൊ നമ്മളെ വിളിച്ചത് സുധചേച്ചിയാണ്. അപ്പൊ ഇതുവരെ നോക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു കാര്യം. കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയ വരെ, അല്ലെങ്കിൽ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഹാളിലേക്കുള്ള ദൂരം, ഇതൊന്നും നമ്മൾ ചിലപ്പോ നമ്മൾ അറിഞ്ഞോണ്ട് നമ്മളിങ്ങനെ നോക്കിയൊന്നുമല്ല നമ്മൾ നടക്കണേ. പക്ഷേ ഇനി തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീടിനകത്ത് തന്നെ നമ്മൾ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഡിസ്റ്റൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എന്നെ വേഗം വിളിച്ചോളൂ കേട്ടോ. 8 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക്, ഇത് അഹല്യ FM 90.4.

0: വല്ലാത്ത നൊസ്റ്റാൾജി വരുമ്പോൾ ഞാൻ കേൾക്കാറുള്ള പാട്ടാണ് ഓലഞ്ചാലിക്കുരുവി എന്ന പാട്ട്. 1983 എന്ന മൂവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം പി ജയചന്ദ്രനും വാണിയമ്മയും ചേർന്നാണ് ഈ പാട്ട് പാടിയേക്കുന്നത്. രണ്ടുപേരുടെയും ശബ്ദം കൂടെ വരുമ്പോഴത്തേക്കും പി ജയചന്ദ്രന്റെ ശബ്ദം എനിക്ക് തോന്നുന്നു ഇതിലും വേറെ റൊമാൻറ്റിക് ആയിട്ടുള്ള ശബ്ദം നമുക്ക് ഇനി കിട്ടാനില്ല അല്ലേ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദമാണ്. രണ്ടുപേരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുകയാണ് രണ്ടുപേരെയും. അടുത്ത കോളറിലേക്ക് നമുക്ക് പോവാം. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇത് അഹല്യ FM 90.4 ൽ അഹല്യ വിഷസ്. ഹലോ, ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്.
0: ഷീന ചേച്ചി, എന്താണ് വിശേഷം? സുഖല്ലേ?
1: നല്ല പാട്ട്.
0: അതെയോ, എനിക്കും ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ചേച്ചിക്ക് ഇഷ്ടമാണോ ഈ പാട്ട്?
1: അഭിരാമിന്റെ എഴുത്താണ് നന്നായിട്ടുണ്ട് കേട്ടോ.
0: സന്തോഷം, സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ പറയൂ, എത്ര അടി ദൂരമുണ്ട് നമ്മുടെ വീടിന്റെ അടുക്കളയും അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയയും തമ്മിൽ? നോക്കിയിട്ടുണ്ടോ ഇതിനു മുന്നേ?
1: നോക്കിയിട്ടുണ്ട്. കിച്ചണിൽ
0: 5 അടിയേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ടാണോ നോക്കിയത് മുന്നേ? അറിയോ ഇത് നടന്ന് നോക്കിയിട്ടുണ്ടോ എത്ര അടി ദൂരം ഉണ്ടെന്നുള്ളത്? അറിയോ അല്ലേ. ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ നമ്മള് വീടിന്റെ അകത്ത് തന്നെ നമ്മളൊരു ചെറിയൊരു ജിമ്മാണ് അല്ലേ? നമ്മള് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നില്ലേ? ആ, അപ്പൊ മൊത്തം ഒരു ദിവസം എത്ര സ്റ്റെപ്സ് നമ്മൾ നടക്കുന്നുണ്ടാകും? അങ്ങനെ ചോദിച്ചറിയില്ല. ഇപ്പൊ നമ്മള് രാവിലെ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെങ്കിൽ 5 അടി എന്ന് പറഞ്ഞു. കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയ വരെ വരുമ്പോഴത്തേക്കും തിരിച്ചു പോകുമ്പോഴത്തേക്കും അവിടെ തന്നെ 10 ഫീറ്റ് അല്ലേ നമ്മള് നടന്നു കഴിഞ്ഞു അല്ലേ? അപ്പൊ കുറച്ച് കൂടുതൽ നമ്മൾ നടക്കുന്നുണ്ടാവും അല്ലേ. ആ, അപ്പൊ ഷീന ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ട? ഓക്കെ, അടിപൊളി ഒരു ദിവസം ചേച്ചിക്കും വിഷ് ചെയ്യണു. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ഷീന ചേച്ചിയാണ്. ഈ പറഞ്ഞ പോലെ ഇതിനു മുന്നേയും നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ ഷീന ചേച്ചി പറഞ്ഞത്. എത്ര ദൂരം ഉണ്ട് എന്നുള്ളത്, എത്ര അടി ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് മുന്നേ നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും 5 അടി ദൂരമാണ് ഡൈനിങ് ഏരിയയും കിച്ചണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നാ പറഞ്ഞത്. നിങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ, നമ്മളെ വീട്ടില് എത്ര പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, എത്രത്തോളം മൂവ്മെന്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അടുത്ത കോളറിലേക്കൂടെ പോവാം. ഹലോ, ഇതാരാണ്?
2: ഗുഡ് മോർണിംഗ് അഭിരാമി.
0: ഗുഡ് മോർണിംഗ്.
2: ഞാൻ ശാന്തി സുമേഷ് അലപ്പുള്ളി.
0: ശാന്തി ചേച്ചി, എന്താണ് വിശേഷം? സുഖല്ലേ?
2: സുഖമായിട്ടിരിക്കണം. അഭിരാമിനെയാണ് മിസ് ചെയ്ത്. എന്താ അഭിരാമി, ആലപ്പുഴയിൽ തന്നെ ഓണാഘോഷം കുറച്ച് കൂടുതലായോ ഡൗട്ട് ഉണ്ട്.
0: കുറച്ച് നീളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല എനിക്ക്. ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഞാൻ ഓണത്തിന്റെ എന്താണ്, തിരുവോണത്തിന്റെ എന്താണ് പോയതല്ലേ ഇവിടുന്ന്? അപ്പോ അടിപൊളിയായിട്ട് ഗംഭീരായിട്ട് ആഘോഷിച്ചു. ഓണം കഴിഞ്ഞൊരു 3-4 ദിവസം കൂടെ ആഘോഷിച്ചിട്ടാണ് തിരിച്ചു വന്നേക്കണേ. അപ്പൊ ശാന്തി ചേച്ചി, ഡിസ്റ്റൻസ് എത്രയുണ്ടെന്ന് നോക്കിയോ? മുന്നേ നോക്കിയിട്ടുണ്ടോ അതോ ഇപ്പോഴാണോ നോക്കിയേ? പറയും.
2: ഡിസ്റ്റൻസ് ഒരു 8 അടിയൊക്കെ ഉണ്ടാവും. എന്നാലും അതിനെ ഡൈനിങ്ങും കിച്ചണിനെക്കാട്ടിലും നമ്മൾ ഓൾ റൗണ്ടർ ആണ്. കാരണം അതായത് എല്ലാ ഭാഗത്തേക്കും നമ്മളിങ്ങനെ ഓടി ഓടി ഓടി ഓടി പോയിക്കൊണ്ടേ ഇരിക്കേണ്ടത്.
0: അതെ.
2: അപ്പൊ നമ്മളിപ്പോ തുണി തോരാനായിട്ട് ഇങ്ങനെ ബാക്കിലാണെങ്കിൽ ഇവരിവിടുന്ന് പറയാം, അമ്മ എന്നെ അത് കാണാനില്ല ഇത് കാണാനില്ല, ഡ്രസ് ഇടുന്ന സമയത്ത് പറയും. അപ്പൊ നമ്മളിങ്ങനെ ഓടും, ഒറ്റ ഓട്ട. ജിമ്മിലൊന്നും പോകണ്ട അഭിരാമി, നമ്മള് വീട്ടിൽ തന്നെ ഉഷാറായിട്ട് പണിയെടുക്കുകയാണെങ്കിലേ നമ്മൾ ജിമ്മിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പക്ഷെ ജിമ്മിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയില്ല. പക്ഷെ എല്ലാ ബോഡി പാർട്സും സ്ട്രെച്ച് ആവണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോകണം.
0: അതെ,
2: നടത്താം. എന്നെ അപേക്ഷിച്ച് എനിക്ക് കൂടുതൽ നടത്തുന്നുണ്ട്. ഞാൻ അത് കാരണം കൂടുതൽ നടക്കുമ്പോ കുറച്ചേരി ഇരിക്കും.
0: ഒരു ദിവസം എത്ര പ്രാവശ്യം നടക്കുന്നുണ്ടാവും, എത്ര സ്റ്റെപ്സ് വെക്കുന്നുണ്ടാകും?
2: അല്ലടാ, നമ്മൾ ഷോപ്പിലാണെങ്കിൽ ഇപ്പൊ ഒരാൾ ഒരു കസ്റ്റമർ വരുന്നു, ഒരു സാധനം ചോദിക്കണു, അപ്പൊ നമ്മൾ എണീക്കണു, നടക്കണോ പോകണോ, അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് നടന്നു പോകും. കുറെ കഴിയുമ്പോൾ നമുക്ക് കാല് വേണിക്കും. അപ്പൊ ഞാൻ ആരും ഇല്ലാത്ത സമയത്ത് മിണ്ടാണ്ട് ഇരിക്കും.
0: അപ്പൊ
2: നടന്നിട്ട് കാല് വേണ്ടിയാണ്, മനസ്സിലാവുണ്ടോ?
0: മനസ്സിലായി, മനസ്സിലായി.
2: അപ്പൊ എനിക്ക് നടത്തം കുറച്ച് കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്.
0: ആ, എന്നോടാണ് അഭിരാമി കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയ വരെ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുന്നത്?
2: അതെ അതെ, ഞാൻ അങ്ങനെ അങ്ങനെ നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അളന്നു നോക്കണം, ഇത്ര അടി ഇത്ര അടി ഇത്ര അടി എന്നുള്ളത്.
0: എന്നാലും ഏകദേശം എത്ര അടി ഉണ്ടെന്നാ പറഞ്ഞേ?
2: ഒരു 8 അടിയൊക്കെ ഉണ്ടാവും.
0: 8 അടി ഉണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു പ്രാവശ്യം ഇപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് 8 to 16 അല്ല 8 to 16 അടി എന്ന് പറഞ്ഞതാ ഞാൻ.
2: ഒരു പ്രാവശ്യം സ്റ്റാർട്ടിംഗിൽ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എനിക്ക് വെള്ളം വേണം, അത് വേണം, ഇതൊക്കെ നമ്മളാണ് പോവാ. എനിക്ക് ദേഷ്യം ഞാൻ പറയാം, സ്വയം എടുത്തോ, എന്നെ കൊണ്ടാവില്ല പറയും.
0: സ്വന്തം എടുക്കണം. ഇപ്പൊ ആരാണോ പറയുന്നത് അവര് പോയി എടുക്കാൻ പറയണം കേട്ടോ.
2: പിന്നെ ഞാൻ റിവെഞ്ച് അടിക്കും, എങ്ങനെയാണ് അറിയോ? ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എനിക്ക് വെള്ളം വേണ്ടെങ്കിലും മക്കളോട് പറയാൻ
0: ഇതാരും അനുകരിക്കരുത് എന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ബാക്കി എല്ലാരോടും പറയാണ്. അപ്പൊ ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ്
2: അതല്ലേ? അതല്ലേ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ലേ? നമ്മൾ മിണ്ടാണ്ട് കഴിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് നമ്മളെ ഇൻസൾട്ട് ചെയ്യണ പോലെ ചോദിക്കുമ്പോ നമ്മൾ തിരിച്ചു അതുപോലെ ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അപ്പൊ പിന്നെ അവര് സ്വയം എടുത്ത് വെക്കാൻ തുടങ്ങി.
0: ഓക്കെ,
2: ഫുഡ് കഴിക്കുമ്പോ സ്വയം എടുത്ത് വെള്ളമൊക്കെ വെക്കാൻ തുടങ്ങി.
0: സ്വയം എല്ലാവരും സ്വയം ചെയ്യണം. നമ്മളിപ്പോ എല്ലാവരും ഒരുപോലെ തന്നെയാണ് അല്ലേ? അപ്പൊ ഇന്നത്തെ വിഷസ് പറയൂ.
2: വിശ്വസ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പിന്നെ അഭിരാമി എനിക്കൊരു കാര്യം പറയണ്ട്. നാളെ ഞങ്ങളൊരു മൂകാംബിക യാത്ര പോവാണ്.
0: ഹാപ്പി ജേണി.
2: അപ്പൊ അതുകൂടെ എല്ലാവരുടെ അടുത്ത് അറിയിക്കണം, എല്ലാവരുടെയും ഇതുണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം.
0: തീർച്ചയായിട്ടും സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോയിട്ട് വരൂ കേട്ടോ. ഓക്കെ
2: ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.
0: ബൈ ബൈ. നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്. ശാന്തി ചേച്ചിയുടെ വീട്ടില് അടുക്കളയിൽ നിന്ന് കിച്ചൺ വരെ, ഈ പറഞ്ഞ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഏരിയ വരെ 8 അടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ നമ്മുടെ വീട് തന്നെ ഒരു മൂവ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടമാക്കി മാറ്റണം. ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും ഞാൻ തന്നെയാണ് ഓടുന്നത്. ഞാൻ തന്നെയായിരിക്കും വീട്ടിൽ ആർക്കാണ്, മറ്റു മെമ്പേഴ്സിന് ആർക്കാണ് ആവശ്യം വരണേ? ഇപ്പൊ ഉപ്പാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അച്ചാറാണെന്നുണ്ടെങ്കിലും ഉള്ളിലാണ് ഇരിക്കണമെങ്കിലും ചിലപ്പോൾ ഒരാളായിരിക്കും വീട്ടിൽ, അമ്മമാർ തന്നെയായിരിക്കും ഇങ്ങനെ പോയി എടുക്കുന്നത് അല്ലേ? അപ്പൊ അത് പറ്റില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് ഇനി കോൾസിലേക്കൊക്കെ പോവാം. അതിന് മുന്നേ അടുത്തൊരു പാട്ട് വരുന്നുണ്ട്. എം ജി ശ്രീകുമാറിന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇനിയുള്ള ഒരു കുറച്ച് സമയം മുഴുവൻ ഞാനിവിടെ ഉണ്ടാകും. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണി റൂട്ടാണ് കിച്ചൺ മുതൽ ഡൈനിങ് ടേബിൾ വരെയുള്ള ഒരു റൂട്ട്. പക്ഷെ നമ്മൾ എപ്പോഴും എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ഒരു റൂട്ടാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും. സോ അതാണ് ഇന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കിച്ചൺ ഡൈനിങ് റൂട്ട് എത്ര നീളമുള്ളതാണ്? അത് പറയാൻ വേണ്ടി എന്റെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: സുപ്രഭാതം മധുക്കൂട്ട.
3: ജയരാജേട്ടാ, എന്തെല്ലാം വിശേഷങ്ങൾ?
4: സുഖം സുഖം. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം?
3: ഓണൊക്കെ അടിച്ച് പൊളിച്ചു,
4: തകർത്തടിച്ചു.
3: അതാണ്. അപ്പൊ പറയൂ, ഈ പറഞ്ഞ പോലെ ഇന്നിപ്പോ രാവിലെ എത്ര പ്രാവശ്യം കിച്ചണിൽ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം പോയിട്ടുണ്ടാവും?
4: ഇപ്പോഴും കിച്ചണിൽ ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
3: ആഹാ, കിച്ചണിലേക്കാണോ?
4: ആ, രാവിലെ തന്നെ പരിപാടി, കുക്ക് ചെയ്യണം, ഉച്ചക്കുള്ളത് കുക്ക് ചെയ്യണം, രാവിലെക്കുള്ളത് കുക്ക് ചെയ്യണം, എല്ലാം വേണമല്ലോ.
3: ഓക്കെ, അപ്പൊ എത്ര എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ചേട്ടാ? ഇത് നോക്കിയിട്ടുണ്ടോ മുന്നേ?
4: ഇത് കിച്ചൺ ടു ഡൈനിങ് ഏരിയ ഒരു 8 അടി ഉണ്ടാവുള്ളൂ.
3: ഓക്കെ,
4: മൊത്തം ഇവിടുന്ന് റൂമിൽ ശരിക്കും ഒരു 10-20 അടി ഉണ്ടാവും ശരിക്കും, ജസ്റ്റ് ഫ്രണ്ട് ബാക്ക് ഡോർ വരെ.
3: ഓക്കെ ഓക്കെ, കറക്റ്റ് ആണല്ലോ അല്ലേ? ഇത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടാ പറഞ്ഞത്, കള്ളത്തരം പറയാൻ പാടില്ല.
4: അല്ല, ഞാനിത് നേരത്തെ ആക്ച്വലി എന്റെ ഒരു ആപ്പ് ഉണ്ട് ഓൾറെഡി, ഞാൻ പേഴ്സണലിന്റെ ആപ്പ് ഫോണിലുണ്ട്. ഞാൻ ഡെയിലി മിനിമം 14,000 ആണ് എന്റെ ടാർഗറ്റ്. അപ്പോ അതൊരു 10-12 കിലോമീറ്റർ വരും ടോട്ടല്. എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് പാർക്കിൽ പോവാറുണ്ട്.
3: ഏകദേശം
4: ഒരു റൗണ്ട് തന്നെ 2,000 സ്റ്റെപ്സ് ഉണ്ട്, അതായത് ഏകദേശം 15,000 ആയിരുന്നു. അപ്പൊ ഹെൽത്ത് ചെക്കപ്പിന് പോയപ്പോ ഡോക്ടർ പറഞ്ഞു അത്രയും നടക്കണ്ട, ചിലപ്പോ പിന്നീട് മുട്ടിന് പ്രശ്നമാവും, അതുകൊണ്ട് ഒരു 14,000 ഒക്കെ 10,000-14,000 ഒക്കെ മാക്സിമം ആണെന്നുള്ള രീതി പറഞ്ഞു.
3: അല്ല, പാർക്കിൽ ഇപ്പോ ഒരു റൗണ്ട് നടക്കുമ്പോ 22,000 സ്റ്റെപ്സ് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഒരു 7-8 റൗണ്ട്സ് വേണ്ടി വരും അല്ലേ?
4: അത് കഴിഞ്ഞ് ചില സമയത്ത് നമ്മള് ഏകദേശം ആവുമ്പോ വീട്ടിലെ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 1,000 സ്റ്റെപ്പ് ബാക്കി ഉണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ നടക്കും. അതുകൊണ്ടാണ് എനിക്ക് ഡിസ്റ്റൻസ് അറിയുന്നത്.
3: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ മൂവ്മെന്റ് ഫ്രണ്ട്ലി ആണ് നമ്മളല്ലേ, അല്ലേ ജയരാജേട്ടാ? മൂവ്മെന്റ് ഫ്രണ്ട്ലി ആണ് ബാക്ക് സീറ്റ്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്നത്തെ വിഷസ് കൂടെ പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ കേട്ടിക്ക് കൂട്ടുകൂടി എന്റെ എല്ലാ പ്രിയ സ്നേഹ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കാം.
3: ഓക്കെ, അപ്പൊ ഇതുവരെ എത്ര സ്റ്റെപ്സ് ആയി? ഇന്നിപ്പോ രാവിലെ എണീറ്റിട്ട് ഇതുവരെ ഇപ്പൊ വരെ എത്ര സ്റ്റെപ്സ് നമ്മൾ നടന്നിട്ടുണ്ടെന്ന് അറിയാം?
4: ഞാൻ ഇപ്പൊ അത് നോക്കിയില്ല, ഞാൻ ജസ്റ്റ് ഓഫീസിൽ എത്തുമ്പോ നോക്കാറുണ്ട്. ഒരു 900-1,000 സ്റ്റെപ്പിന്റെ ഞാൻ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് എത്താറുണ്ട്. ലഞ്ച് കൂടി കഴിയുമ്പോ, ലഞ്ച് സമയത്ത് നടക്കുന്ന കൂടി കഴിയുമ്പോ, ലഞ്ച് കഴിയുമ്പോ 5,000-6,000 സ്റ്റെപ്സ് വരും.
3: ഓ മൈ
4: ഗോഡ്. ബാക്കിയാണ് ഞാൻ പിന്നെ
3: പാർക്കിൽ പോയിട്ട് നമ്മൾ ഫിൽ ചെയ്യണം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ജയരാജേട്ടാ, നമ്മൾ എപ്പോഴും മൂവ്മെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാ, സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ജയരാജേട്ടനാണ്. ഈ പറഞ്ഞ പോലെ നമ്മള് ചിലപ്പോ നമ്മളൊരു ഫിറ്റ്നസ് ഫ്രീക്ക് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ, എത്ര ദൂരം നമ്മൾ നടന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ ഈ വാച്ചില് ഈ പറഞ്ഞ പോലെ അങ്ങനെ സ്റ്റെപ്സ് അളക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അല്ലാതെ ഇതൊന്നും ഇല്ലാതെയും ഒരുപാട് നടക്കുന്ന ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ കിച്ചണിന്റെ കാര്യം പറഞ്ഞില്ലേ, റൂമ് നിന്ന് കിച്ചൺ വരെ ഒരു 20 സ്റ്റെപ്സ് അല്ലെങ്കിൽ 20 അടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ദിവസം എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എത്ര പ്രാവശ്യം നമ്മൾ വീടിനകത്ത് തന്നെ നമ്മുടെ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ചുമ്മാ ഇരിക്കുന്നവർക്ക് ഇതൊന്നും പറ്റൂലേ, വെറുതെ ഇരുന്നിപ്പോ അമ്മേ അതെടുത്തതാ, അമ്മേ ഇതെടുത്തതാ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമുക്ക് ചെയ്തു തരാൻ നമുക്ക് വീട്ടിൽ അങ്ങനെ ഒരു അമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ മൂവ്മെന്റ് ഫ്രണ്ട്ലി ആയിരിക്കില്ല നമ്മൾ. നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് നടക്കുന്നുണ്ടാവില്ല എന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എന്നുകൂടെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം സംസാരിച്ചോണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
3: അൻസാർ ഏട്ടാ, സുഖാണോ?
5: നല്ല
3: വർത്താനം അല്ലേ? സുഖാണോ ചോദിക്കുമ്പോ നല്ല വർത്താനം എന്നാണ് പറയാറുള്ളത്. ആണോ?
5: ആണോ?
3: എന്നിട്ട് കൊല്ലത്തുനിന്നാണല്ലോ സംസാരിക്കണേ. കൊല്ലത്തുനിന്നാണല്ലോ സംസാരിക്കണേ. അപ്പൊ മലപ്പുറത്തുള്ള ഭാഷയാണെന്ന് പറയുമ്പോഴത്തേക്കും എന്താ കണക്ഷൻ? എന്താ?
5: ഞാൻ മലപ്പുറത്ത് കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
3: ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ അൻസാറേട്ടാ, ഞാൻ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ, നിങ്ങളുടെ കിച്ചനും ഡൈനിങ് ടേബിളിനും ഇടയില് എത്ര ഫീറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്, എത്ര അടി ദൂരം ഉണ്ടെന്ന് അറിയോ?
5: എന്തോ
3: എന്തോന്നോ അറിയോ? അതായത് വീട്ടിലെ അടുക്കളയില്ലേ, വീട്ടിലെ അടുക്കളയും ഡൈനിങ് ഏരിയയും തമ്മില് എത്ര ദൂരമുണ്ട്, എത്ര ദൂരം ഉണ്ടാവും, എത്ര അടി ദൂരം ഉണ്ടാവും
5: വീടിന്?
3: ആ അതെ, വീടിന്.
5: ആ ഒരു വീടിന് നമ്മള് വലിയ വീട് മൂന്നാലഞ്ച് മുറികളുണ്ടാവും.
3: മൂന്നാലഞ്ച് മുറികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എത്ര അടി ഉണ്ടാവും, എത്ര അടി ദൂരം ഉണ്ടാവും എന്നാ ചോദിച്ചത്. കിച്ചൺ അതായത് അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിൾ വരെ.
5: എന്റെ വീടിന്റെ ഇതാണ് ചോദിച്ചത്?
3: അതെ, അൻസാറേട്ടന്റെ വീടിന്റെ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിൾ വരെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പോയിരിക്കുന്ന അവിടെ വരെ എത്ര ദൂരം ഉണ്ടാവും?
5: അത് നമുക്കിപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, അതൊന്ന് നോക്കണം.
3: കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇന്ന് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി വെക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ബൈ ബൈ, ഹാവ് എ സൂപ്പർ ഡേ. നമ്മളെ വിളിച്ചത് അൻസാർ ഏട്ടൻ ഫ്രം കൊല്ലം കരുനാഗപ്പള്ളി. അപ്പോ അടിപൊളിയായിട്ടിരിക്കുന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ദൂരം ആൾക്കറിയില്ല, എന്തായാലും ആള് നോക്കട്ടെ അല്ലേ. ഇത് അറിയാത്തവരുണ്ടാകും ഒരുപാട് പേര്, അവരെല്ലാരും നോക്കണം. നമ്മള് വീട്ടില് എത്രത്തോളം മൂവ്മെന്റ് ഫ്രണ്ട്ലി ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.

0: സൂര്യയുടെ താനാ ചേർന്ന കൂട്ടം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്, അനിരുദ്ധിന്റെ പാട്ട്. എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ അടുത്ത കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കിച്ചണും ഡൈനിങ് ടേബിളും തമ്മിൽ എത്ര അടി ദൂരമുണ്ട്? ഒരു സെന്റിമീറ്റർ വേണ്ട, മെഷറിംഗ് ടേപ്പ് ഒന്നും വേണ്ട, ഒരു റഫ് എസ്റ്റിമേറ്റ് കിട്ടിയാൽ മതി എനിക്ക്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
0: ജഗൻ ചേട്ടാ, സുഖാണോ?
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, അടിപൊളി. അപ്പോ പറയൂ, ഓരോ വീട്ടിലും ഈ പറഞ്ഞ പോലെ കിച്ചണിൽ നിന്ന് അടുക്കളയിലേക്ക്, അല്ല ഷേ, അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിൾ വരെ ഒരു ദൂരം ഉണ്ടാകും, ഒരു കുഞ്ഞു യാത്രയാണത് അല്ലേ?
1: തീർച്ചയായും
0: നടത്താറുണ്ടോ?
1: ഈ ടോപ്പിക് വന്നിട്ട് എനിക്കൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം മുന്നേ എന്റെ തറവാട്ടിലാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത്. അവിടെ കിച്ചണിൽ തന്നെ ഡൈനിങ് ഹാൾ ഉണ്ട്, പക്ഷെ എല്ലാവരും ആ ഫ്രണ്ടിലെ ഹാളിൽ വന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. പക്ഷെ ഈ അമ്മമാരുടെ ഒരു പ്രയാസം എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഈ ടോപ്പിക് വന്നപ്പോ.
0: ഇത്ര ദൂരെ അവർ നടക്കുന്നത്,
1: ഏകദേശം ഒരു 30-40 സ്റ്റെപ്പ് അല്ലെങ്കിൽ അകത്തേക്ക് പോകണം. പക്ഷെ അമ്മമാരെ, പക്ഷെ മക്കൾക്ക് വേണ്ടി എത്ര വൈകെങ്കിലും സർവേ ചെയ്യും, അതാണ് അമ്മമാരുടെ ഒരു പ്രത്യേകത.
0: അത് അമ്മമാര് മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ എല്ലാരും ചെയ്യേണ്ട കാര്യമാണ് അല്ലേ?
1: എന്നാലും മക്കളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അമ്മയെ ഒരു ദോശ ഇട്ട് ചുട്ടു വന്നു കഴിഞ്ഞാൽ അമ്മയെ ചമ്മന്തി ഇല്ല, ചട്നി ഇല്ല, പൊടി ഇല്ല പറയുമ്പോ അമ്മ ആ സ്ഥലത്തേക്ക് 4 പ്രാവശ്യം നടന്നു പോയവരുണ്ട് വരും. പക്ഷെ മക്കളൊന്നും നിനക്കുന്നില്ല.
0: അതെ അതെ, അത് ശരിയാണ് അല്ലേ? ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും ആയിരിക്കും അമ്മ ദോശക്ക് ചൂടില്ല.
1: പക്ഷെ ഞാന് താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള പ്രയാസമില്ല, എണീറ്റ് തിരിഞ്ഞതും നമ്മൾ പാചകം ചെയ്യാം, നേരെ ലക്ഷ്യം കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഇവിടെ വലിയ പ്രയാസമില്ല.
0: അപ്പൊ ഭക്ഷണം എടുത്തു തിരിഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ ആണ് അല്ലേ?
1: ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. 2 സ്റ്റെപ്പ് വെച്ചാൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്, 2 സ്റ്റെപ്പ് വെച്ചാൽ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്.
0: അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജഗൻ ചേട്ടാ, അധികം മൂവ്മെന്റ്സ് ഒന്നും നമ്മള് വീട്ടിൽ നടക്കുന്നില്ല അല്ലേ?
1: ഇല്ല ഇല്ല, ഞാന് ഇവിടെ മലപ്പുറം കോട്ടക്കുന്ന് അറിയോ? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ
0: കോട്ടക്കുന്ന്? ഇല്ല ഇല്ല, കേട്ടിട്ടില്ല.
1: ഒരു റൗണ്ട് 1 കിലോമീറ്റർ ആണ്. ഞാൻ എവരി മോർണിംഗ് ഒരു 3 റൗണ്ട് അതിൽ ഓടും.
0: വെരി ഗുഡ്, നമ്മൾ അങ്ങനെ കുറച്ച് ഫിറ്റ്നസ് ഫ്രീക്ക് ആയിരിക്കണം. അപ്പൊ ജഗൻ ചേട്ടാ, ഇന്നത്തെ വിഷസ് കൂടെ പറയൂ.
1: ഇന്നത്തെ വിഷസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് ഇന്നൊക്കെ വെഡിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാകട്ടെ.
0: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്, മലപ്പുറത്ത് നിന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. ഈ പറഞ്ഞ പോലെ തൊട്ടടുത്ത് തന്നെയാണ്, അതായത് ഭക്ഷണം നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞാൽ മതി അല്ലേ, സ്റ്റെപ്പ് പോലും വെക്കേണ്ട, ഒന്ന് തിരിഞ്ഞാൽ മതി ടേബിൾ എത്തുന്ന. ഒരു 2 അടി, അത് വളരെ കുറവാണ്. പല സ്ഥലത്തും അങ്ങനെയാണ് അല്ലെ? ഈ പറഞ്ഞ പോലെ കിച്ചണിൽ തന്നെ ഇരുന്ന് ഈ സ്ലാബിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, അവരൊന്നും ഒട്ടും മൂവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ വീടിനകത്തുള്ള മൂവ്മെന്റ് കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും മെസ്സേജസിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കണം, ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും. ഒരു ആദ്യത്തെ മെസ്സേജ് ഞാൻ വായിക്കാം. എൻ്റെ ഭാര്യയുടെ പിറന്നാളാണ് 5ാം തീയതി. അവൾ അറിയാതെയാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. ഒരു വിഷ് ചെയ്യണം, അവളുടെ പേര് കൃഷ്ണപ്രിയ എന്നാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഈ മെസ്സേജ് അയച്ചയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, അതുകൂടെ വെക്കായിരുന്നു. അപ്പോൾ കൃഷ്ണപ്രിയക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാവട്ടെ. ഇങ്ങനെ ഇതുപോലെ സർപ്രൈസൊക്കെ തരാനായിട്ട് ഒരാൾ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയല്ലേ, ജീവിതം തന്നെ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഈ മെസ്സേജ് അയച്ചയാൾ മെസ്സേജ് അയച്ചയാളുടെ പേര് കൂടെ വെച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു എന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട്. എനിവേ, ഇന്ന് ഈ പറഞ്ഞ പോലെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പോകുന്ന 5ാം തീയതി പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പോകുന്ന കൃഷ്ണപ്രിയക്ക് ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
2: അതിമോളെ നമസ്കാരം.
0: നമസ്കാരം ഉണ്ട്, ഇതാരാ സംസാരിക്കുന്നത്?
2: നിർമ്മലമ്മ.
0: എത്ര ദൂരം നടക്കും കിച്ചണിൽ നിന്ന് അടുക്കളയിലേക്ക്, അടുക്കളയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് എത്ര ദൂരം ഉണ്ട് നോക്കിയിട്ടുണ്ടോ?
2: 14 അടി.
0: ആഹാ, അപ്പൊ ഇന്ന് രാവിലെ നടന്നു നോക്കി അല്ലേ? അതെ, ഒന്ന് ആലോചിച്ച് നോക്കി നിർമ്മലമ്മ, 1000 പ്രാവശ്യം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അടി, അല്ലെ എത്ര സ്റ്റെപ്സ് നമ്മൾ ഒരു ദിവസം വെക്കുന്നുണ്ട്? 15,000 ഒക്കെ നമ്മൾ വെക്കുന്നുണ്ട്. എന്റെ അമ്മേ,
2: എന്നെ സംബന്ധിച്ച് നിറയെ നടക്കുന്നുണ്ടേനെ.
0: അതെല്ലേ, ഒരുപാട് നടക്കുന്നുണ്ട് എന്നാ പറയണേ. ഓക്കെ, അപ്പൊ കൂടുതലും
2: വീട്ടില് ഒരു അളന്നു നോക്കിയ കോയമ്പത്തൂരൊക്കെ എത്തും തോന്നുന്നുണ്ട്, അത്രയും
0: അതുകൊണ്ട് ഞാൻ അളക്കാൻ നിക്കുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നിർമ്മലമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ചായ കുടിച്ചോ? അതെയോ, നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നല്ല ഫുഡ് കഴിക്കുന്നേ, ഒരുമിച്ചിരുന്നല്ല ഭക്ഷണം കഴിക്കുന്നേ?
2: ഒരുമിച്ച് കഴിക്കുമോ? രാവിലെ മാത്രം പറ്റില്ല, രാവിലെ അച്ഛന് പോണല്ലോ, അപ്പൊ വേഗം
0: കൊടുക്കും.
2: ഉച്ചക്ക് വന്നിട്ട് കഴിക്കും, വൈകിട്ടും രണ്ടുപേരുണ്ടല്ലോ.
0: അപ്പൊ ഈ ഡിസ്റ്റൻസ് മാത്രം നോക്കിയാ പോരാ, നമ്മള് ഒരു നേരെങ്കിലും നമ്മള് ഒരുമിച്ചിരുന്ന് കഴിക്കണം അല്ലേ? സൂപ്പർ സൂപ്പർ. അപ്പൊ ഇന്നത്തെ വിഷസ് കൂടെ പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
2: എല്ലാ മക്കൾക്കും, അരിയിലുള്ള എല്ലാ മക്കൾക്കും, എന്റെ എല്ലാ മക്കൾക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ആയിക്കോട്ടെ ഇന്നത്തെ വിഷസ്.
0: ഓക്കെ നിർമ്മലമ്മ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് നിർമ്മലമ്മയാണ്. ഈ പറഞ്ഞ പോലെ നീളം അളക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ ചെല്ലും എന്നുള്ളത് കൊണ്ട് അളക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. 15 feet ആണ്, 15 feet ഡിസ്റ്റൻസ് ആണ് അടുക്കളയും ഡൈനിങ് ഏരിയയും തമ്മിലുള്ളത്. 1000 പ്രാവശ്യം അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ എത്ര സ്റ്റെപ്സ് ആയി എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കെ. ആ കണക്കൊന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക, എനിക്ക് ഇപ്പൊ ആലോചിക്കാനുള്ള സമയമില്ല, കാരണം അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഇതാരാണ്?
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരമുണ്ട്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഇത് അർജുനൻ എന്ന് പേര് പറയും, ഇടയ്ക്കെപ്പോഴെങ്കിലും വിളിക്കുന്ന ആളാണ്.
0: ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുന്ന ആളാണ്. എന്താ ഈ ആള് ചെയ്യണേ? വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാ വർക്ക് ചെയ്യണേ?
3: ഞാനോ?
0: ആ അതെ, ഞാൻ തന്നെ.
3: ഞാൻ വെള്ളടിയാണ്.
0: ഏ, എന്ത്
3: വെള്ളടി? വെള്ളടിയാണ്.
0: എന്ന് വെച്ചാ?
3: വാട്ടർ സപ്ലൈ. മറ്റേ
0: വാട്ടർ സപ്ലൈ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോ അർജുനൻ ചേട്ടാ വാട്ടർ സപ്ലൈ ആണ്.
3: 10-95 വീട് വെള്ളം കൊടുക്കുന്നുണ്ട്.
0: ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ പറയൂ, ഈ പറഞ്ഞ പോലെ കിച്ചണിൽ നിന്ന് അതുപോലെ ഡൈനിങ് ഏരിയയിലേക്കുള്ള ദൂരം എത്രയാണെന്ന് നോക്കിയിട്ടുണ്ടോ, അളന്ന് നോക്കിയിട്ടുണ്ടോ?
3: അയ്യോ, അത് ദൂരം അളക്കലാണല്ലേ.
0: അതെ അതെ അതെ.
3: ഇത് ചെറിയ
0: മൊത്തത്തിൽ നോക്കുമ്പോ അത്ര അടിയേ ഉള്ളൂ അല്ലേ? അതിനകത്ത് കിച്ചനും ഡൈനിങ് ഏരിയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡായി. വീടിനകത്ത് അപ്പൊ അധികം നമ്മൾ നടക്കാറില്ല എന്നാണോ പറയുന്നത്? അധികം നടക്കാറില്ല ഇല്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ സൂപ്പർ ആവട്ടെ, ഉഷാറാവട്ടെ. ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
3: എല്ലാവർക്കും, പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ അർജുന ചേട്ടാ, എന്തായാലും ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ കേട്ടോ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് അർജുനൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമുക്ക് ഇനി ഒരു കോളറിലേക്ക് കൂടെ പോണം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
4: 8 മണിന്ന് അളന്നളന്നിട്ട് ഇപ്പളാ കിട്ടിയത്.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ ഇറങ്ങി നടന്നിരുന്നെങ്കിൽ എവിടെ എത്തിയേനെ?
4: എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്ന ടേപ്പ് എവിടെ, മീറ്റർ എവിടെ, കാലെവിടെ?
0: അതെ അല്ലേ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സെന്റിമീറ്റർ കണക്കോ അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പോ ഒന്നും വേണ്ട, ഒരു റഫ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് കിട്ടുന്നത്.
4: ഒന്നും ചിന്തിക്കാതെ നടന്നവരെ ഇങ്ങനെ കുരുക്കിലാക്കണല്ലോ ഈശ്വരാന്ന് വിചാരിച്ചു.
0: ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകും കേട്ടോ. അപ്പോ പറയൂ ശാന്തി ചേച്ചി. അതാ ഞാൻ ചോദിക്കണേ, രാവിലെ തൊട്ട് വിളിക്കാൻ തുടങ്ങി, ഇപ്പഴാ കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ ഇറങ്ങി നടന്നിരുന്നെങ്കിൽ എവിടെ എത്തിയേനേ?
4: അത് മറ്റേ നിർമ്മലമ്മ പറഞ്ഞ പോലെ കോയമ്പത്തൂർ കടന്നിട്ടുണ്ടാവും.
0: കോയമ്പത്തൂർ ചെന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ശാന്തി ചേച്ചി, വളരെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് അളന്ന് മുറിച്ച് വന്നിരിക്കുകയാണ്. എത്ര ഉണ്ട്, എത്ര കണ്ടെത്തി?
4: അതന്നെ മോളെ, 20 അടി. ഇവിടുന്ന് ടേബിളിന്ന് കിച്ചണിലേക്ക്,
0: കിച്ചൺ വരെ.
4: പക്ഷെ ഞാൻ നടക്കുന്നത് ഭർത്താവിന് മാത്രമേ ദോശ കൊണ്ട് കൊടുക്കുള്ളൂ. മൂപ്പരെ ഇത്ര കാലത്തേക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, മക്കളേക്ക്
0: പഠിപ്പിച്ചെടുത്തിട്ടില്ല.
4: ഈ പറഞ്ഞ പോലെ തന്നെ, അപ്പുറത്ത് കറിവേപ്പില പറിക്കാൻ പോണം, ഇപ്പുറത്ത് കഞ്ഞിവെള്ളം ചെടിയിൽ ഒഴിക്കാൻ പോണം, ഓട്ടം പിന്നെ ഓട്ടപ്രദർശനം. എന്തായാലും നമ്മളെ ഒക്കെ ആലോചിച്ചിട്ടൊരു ടോപ്പിക് കൊണ്ടുവന്നല്ലോ, ഒരുപാട് സന്തോഷം.
0: എനിക്ക് അതിലേറെ സന്തോഷം. നിങ്ങളിപ്പോ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവിടെ ഈ തിരക്കുള്ള സമയത്ത് പോയി നടന്ന്
4: മക്കളല്ലേ,
0: എന്തായാലും സന്തോഷം ചേച്ചി, സന്തോഷം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ രാവിലെ എഴുന്നേറ്റ് ഇത്ര നേരമായി, 9:03 കൂടെ ഉണ്ട് സമയം, എത്ര പ്രാവശ്യം അടുക്കളയിൽ പോയി വന്നു?
4: അല്ല, മക്കൾക്കാണ് ഭക്ഷണം കൊടുത്തത്. അപ്പൊ അവര് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എങ്ങനെയാ അറിയാം, അവര് നടക്കണ്ടെന്നും പറയും. ദോശ ഉണ്ടാക്കി അവിടെ വെക്കുമ്പോ ആ സമയത്ത് ഒരാള് ഈ പറഞ്ഞ പോലെ TV റൂമിലായിരിക്കും, ഒരാള് ടേബിളിലായിരിക്കും. നമ്മുടെ ചെറുത് ലോകം ചുറ്റുന്ന ആളാണ്. അപ്പൊ ആലോചിച്ചോ എത്ര ഓർഡർ ഉണ്ട്.
0: കുറച്ച്
4: രാവിലെ 12 മണി വരെ, പിന്നെ ഈ പറഞ്ഞ പോലെയാ മോളെ, ഉപ്പ് അവിടെ ഇരിക്കും, ഉപ്പ് മറന്നു. പോയി എടുക്കുക. അവിടെ ഇരുന്ന് ഒരു സ്പൂണ് മറന്നു, അയ്യോ അച്ചാറ് മറന്നു. അതിനൊക്കെ നടന്ന് കണക്ക് നോക്കുമ്പോ കണക്കൊന്നും ഉണ്ടാവില്ല.
0: ഇത് ഇത് കണക്ക് നോക്കാതിരിക്കുന്നല്ലേ
4: സത്യം.
0: കോയമ്പത്തൂരും കഴിഞ്ഞു പോവും അല്ലേ. അപ്പൊ ചേച്ചി ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ.
4: എല്ലാവർക്കും മോളെ
0: ഓക്കെ ടാറ്റാ ബൈ ബൈ.
4: ചക്കരക്കുട്ടിക്കൊരു പിന്നെ സ്നേഹം, ഒത്തിരി സ്നേഹം.
0: ഓക്കെ ചക്കരക്കുട്ടി ആരാ ഇവിടെ ഉണ്ടോ ചക്കരക്കുട്ടി? ഓക്കെ എന്തായാലും എല്ലാവരോടും അന്വേഷണം പറയാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്. ഈ പറഞ്ഞ പോലെ അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദൂരങ്ങൾ സഞ്ചരിക്കും എന്നുള്ളത് കൊണ്ട് അളക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. വളരെ മൂവ്മെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ ജീവിതം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ഒരുപാട് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഓൾഡ് ഏജ് സൂപ്പർ ആക്കണമെങ്കിൽ, ഓൾഡ് ഏജിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ മൂവ്മെന്റ് ഉണ്ടോ, നമ്മൾ നടക്കുന്നുണ്ടോ, നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അന്വേഷിക്കണേ അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, വീട്ടിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, കിച്ചനും ഡൈനിങ് ടേബിളും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, എത്ര പ്രാവശ്യം വീടിനകത്ത് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് എനിക്ക് വേഗം മെസ്സേജ് അയച്ചിട്ടുള്ളൂ. കാരണം ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ ഫ്രം 90.4.
6: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്, വൺസ് അഗെയിൻ. എന്തായാലും നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോ ഒരു September 3rd ഈ വീക്കിന്റെ ഒരു ബ്യൂട്ടിഫുൾ തേഴ്സ്ഡേയില് നമ്മൾ ഇന്ന് രാവിലത്തെ എനർജി കുറെ അധികം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ ഞാനിപ്പോ മെസ്സേജ് നോക്കുമ്പോഴാണെങ്കിലും നമ്മൾ വിളിച്ച കോളേഴ്സ് ഒക്കെ പറയുന്ന കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇന്ന് കുറെ പേര് രാവിലെ എഴുന്നേറ്റ് കുറച്ചടി നടന്നിട്ടുണ്ട്. കാരണം കിച്ചണിൽ നിന്ന് ഡൈനിങ് വരെ എത്ര ദൂരമുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ കിച്ചൺ ഡൈനിങ് ടേബിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാനിങ്ങനെ ചുമ്മാ ചോദിച്ചല്ല. നമ്മുടെ വീടിനകത്ത് തന്നെ നമ്മൾ എത്രത്തോളം മൂവ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില വീടുകളിൽ ഇപ്പോൾ ഡൈനിങ് ടേബിളും കിച്ചനും തമ്മിൽ വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല. ചില വീടുകളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രിപ്പ് തന്നെ നടത്തേണ്ടി വരും അല്ലെ. 20 feet ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയും ദൂരം നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ രാവിലെ എത്ര നടക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ നമുക്ക് ഇനി മെസ്സേജസിലേക്ക് പോവാം. ഇന്നത്തെ മെസ്സേജിൽ നെക്സ്റ്റ് മെസ്സേജ് ആരാണ് അയച്ചിരിക്കണേന്ന് നോക്കാം. സമയം നോക്കുകയാണെങ്കിൽ 9 കഴിഞ്ഞ് 5 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ അടുത്ത മെസ്സേജ്, എന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആരോ ഒരാൾ കൃഷ്ണപ്രിയയുടെ പിറന്നാൾ ആശംസകൾ പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു, ആരാണ് മെസ്സേജ് ഇട്ടതെന്ന് അറിഞ്ഞില്ല എന്ന്. എന്റെ പേര് സന്തോഷ് എന്നാണ്, എന്റെ വൈഫാണ് കൃഷ്ണപ്രിയ, ഞങ്ങളുടെ വീട് പാലക്കാട് റെയിൽവേ കോളനിയിലാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നേരത്തെ ഒരു മെസ്സേജ് അയച്ചിരുന്നല്ലോ, 5th കൃഷ്ണപ്രിയയുടെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിരുന്നത് കൃഷ്ണപ്രിയയുടെ ഹസ്ബൻഡ് സന്തോഷാണ്. അപ്പൊ സന്തോഷ് ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, ആദ്യത്തെ മെസ്സേജിൽ സന്തോഷ് എന്ന് പറഞ്ഞുകൂടെ മെസ്സേജ് വെച്ചിരുന്നെങ്കിൽ, മെസ്സേജിൽ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലെ. ഈ മെസ്സേജ് ഒന്നുകൂടെ അയക്കേണ്ടിയിരുന്നില്ലായിരുന്നു. അപ്പോൾ എന്തായാലും കൃഷ്ണപ്രിയയോട് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറയാം. ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു സൂപ്പർ ഡേ ഞാൻ രണ്ടുപേർക്കും വിഷയമാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ടി അഷ്റഫ് ഫ്രം വെസ്റ്റ് കൈപ്രോ ആണ്. നാളുകളിൽ മെച്ചപ്പെട്ട ഫലങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്തായാലും നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും പുതിയ അവസരങ്ങൾ തേടിയെത്തും എന്ന് വിശ്വസിക്കുക. എല്ലാവർക്കും ശുഭദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ടി അഷ്റഫ് വെസ്റ്റ് കൈപ്രത്ത് നിന്ന് മെസ്സേജ് അയച്ചേക്കുന്നത്. അപ്പോൾ അഷ്റഫ് ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് രാജപ്പൻ ചേട്ടനാണ്, ഫ്രം പാലപ്ര, കോട്ടയം. ഗുഡ് മോർണിംഗ്. സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ടതാണ്, കാരണം അത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് ഹാപ്പി വ്യാഴാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് രാജപ്പൻ ചേട്ടന്റെ മെസ്സേജ്. ഓക്കെ, രാജപ്പൻ ചേട്ടനും നല്ലൊരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് ഷക്കീല ചേച്ചിയാണ്. ഡാർലിംഗ് ഗുഡ് മോർണിംഗ്. ഡാർലിംഗ്, ടോപ്പിക്ക് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കിച്ചണിൽ നിന്ന് ഡൈനിങ് ടേബിളിലേക്ക് എത്ര അടി ഉണ്ടെന്ന് നോക്കി, 26 ഞാൻ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ വീടിനുള്ളിൽ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല. അഭിരാമി പറഞ്ഞ പോലെ അലാറം അടിച്ചാൽ എഴുന്നേൽക്ക്, അത്ര തന്നെ, ഓഫ് ചെയ്ത് കിടന്നാൽ പിന്നെ എഴുന്നേറ്റത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുത്തോല സൂപ്പർ ആയിട്ടുണ്ട്. ബുദ്ധന്റെ ശിഷ്യന്മാരോടുള്ള പോസിറ്റീവായ മറുപടി നമ്മളെല്ലാം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷക്കീല ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി. ഡാർലിംഗ്, രാവിലെ 5 എഴുന്നേറ്റു, 1/2 യോഗ

ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മെസ്സേജിലില്ല. മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങൾ മെസ്സേജിനൊപ്പം പേരെന്താണ്, എവിടുന്നാണ്, സ്ഥലം എന്നുകൂടെ പറയുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഒരു ബ്യൂട്ടിഫുൾ സോങ് വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് അഹല്യ FM 90.4 അഹല്യ വിഷസിന്റെ ടൈമാണ്. അപ്പൊ ഈ സമയത്തെ പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കിച്ചൺ ആൻഡ് ഡൈനിങ് ഏരിയ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് നോക്കിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ടേക്കു. 8281509000 ആണ് മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ.

അങ്ങനെ വിനീത് ശ്രീനിവാസന്റെ ശബ്ദത്തിൽ നമ്മൾ ഒരു ബ്യൂട്ടിഫുൾ കിടിലൻ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുള്ള പാട്ടാണ് ഈ പാട്ട്. നമ്മൾ തന്നെയാണോ ആ കുറുമ്പത്തെ ചുന്തിരി എന്ന് തോന്നിപ്പോകും ഈ പാട്ട് കേൾക്കുന്ന സമയത്ത്. എന്തായാലും സമയം നോക്കുകയാണെങ്കിൽ 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് കുഞ്ഞിപ്പയാണ്, പന്താവൂർ നിന്ന്. നമസ്കാരം അഭിമോളെ, ടോപ്പിക്ക് കേട്ടു, വിളിച്ചു, കിട്ടിയില്ല. കിച്ചണിൽ നിന്ന് 10 അടിയുണ്ട്, നടന്നു നോക്കി ഞാൻ. 10 പ്രാവശ്യം നടന്നാൽ 100 അടി. ആരും ശ്രദ്ധിക്കാത്ത കാര്യമല്ലേ. പുതിയ ടോപ്പിക്കുകൾക്കൊപ്പം കൂടുന്ന എല്ലാവർക്കും അഭിക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ മെസ്സേജ് അയച്ചേക്കണേ. താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിക്കാൻ പറ്റിയില്ലെങ്കിലും മെസ്സേജിലൂടെ 3 അടിയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? അതാണ് കുഞ്ഞിപ്പ, അതാണ് കുഞ്ഞിപ്പ കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചത്, മെസ്സേജ് അയച്ചതിൽ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. സുപ്രഭാതം, ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൃഷ്ണ അനിൽ അയച്ചിട്ടുള്ള മെസ്സേജാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ നല്ലൊരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷാന്ത് ആണ്, ഫ്രം എറണാകുളം. ഫസ്റ്റ് 1 8 ആൻഡ് റിട്ടേൺ 8 ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. 8 അടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മെസ്സേജ് വായിക്കുമ്പോഴത്തേക്കും. അതായത് ആദ്യം 8 അടി നടന്നിട്ട് പിന്നെ റിട്ടേൺ ഒരു 8 അടി കൂടെ നടക്കണമല്ലോ. നമ്മൾ അങ്ങോട്ട് അടുക്കളയിലേക്ക് പോകുന്നു, തിരിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നു. അപ്പോൾ 8 8 16 അല്ലേ. ഓക്കെ, അപ്പോൾ നിഷാന്ത് എറണാകുളത്ത് നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജാണ്. 8 സ്റ്റെപ്പ് എന്നുകൂടെ

മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്, സുനിയെങ്കിൽ ഉണ്ട് ബോൾഗാട്ടി ഒപ്പം. അപ്പൊ അദ്ദേഹത്തിന് കൂടെ വിഷസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. നിഷാന്തിനും ഒരു ഹാപ്പി ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് അജിത ചേച്ചിയാണ്. അബിക്കുട്ടി നമസ്കാരം. കിച്ചൺ ടു ഡൈനിങ് ടേബിൾ ഡിസ്റ്റൻസ് 20 അടിയുണ്ട്. കിച്ചനും സ്പേഷ്യസ് ആണ്. ഈ ഓട്ടം നേരെ നിവർത്തി പിടിച്ചാൽ ഒരു ദിവസം 4 കിലോമീറ്റർ നടക്കുന്നുണ്ട് അകത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ എനിക്ക് ഹ്യൂമൻ ബോഡി മൊബിലിറ്റിയെ പറ്റി ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. തൃശൂർ വരെ നടന്നുപോയി വരാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തള്ളി മറിക്കേണ്ട എന്റെ അമ്മോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുമുണ്ട്. എന്തായാലും ഞാൻ കൊല്ലം വരെ പോയി മൺഡേ എത്താം. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേരുന്നു അജിത ചേച്ചി. നടന്നാണോ കൊല്ലത്ത് വരെ പോയത്? എത്തിയോ? എവിടെ ആയി? എനിക്കാണെങ്കിൽ മെസ്സേജ് വായിച്ചപ്പോ മൊത്തത്തിൽ ചിരിയാണ് വരുന്നത്. തൃശ്ശൂർ വരെ നടന്നു പോകാം എന്നൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ഒന്ന് നടന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമുക്ക് നമ്മുടെ ആ അടുത്ത ജംഗ്ഷനിൽ വരെ നടന്നു പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ അടുത്ത് പാല് വാങ്ങിക്കാനാണെങ്കിൽ പോലും നമ്മൾ 2-വീലറിലായിരിക്കും പോവുക അല്ലേ. ചില ആളുകൾ കാറിൽ പോകുന്ന ആളുകളും ഉണ്ട്. നമ്മൾ നടക്കിൽ വലിയ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോയിട്ട് ട്രെഡ്മില്ല് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിനേഴ്സ് നമ്മളോട് പറയും ഒന്ന് നടക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പാർക്കിന് ചുറ്റും നടക്കുമായിരിക്കും. അല്ലാതെ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ പാല് വാങ്ങിക്കാൻ പോകുന്നത് ഒരു എക്സാമ്പിളാണ്, അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നടന്നാണോ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അല്ല, ജിമ്മിൽ പോയേ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ചന്ദ്രേട്ടനാണ്. നമസ്കാരം അഭിരാമി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. ഇന്നത്തെ ടോപ്പിക് വെരി ഫൈൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കണേ. താങ്ക് യു സോ മച്ച് ചന്ദ്രേട്ട. അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമുക്ക് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം ആൻഡ് അഭിരാമി ചേച്ചി. ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിനാശേരി. ചേച്ചിയെ വിഷസിൽ കണ്ടിട്ട് കുറച്ചായില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ഒന്ന് നാടുവരെ പോയിരിക്കുകയായിരുന്നു, അതിനുശേഷമാണ് തിരിച്ചെത്തിയത്. ഇന്നാണ് വന്നത്. എന്തായാലും സുചിത്ര, സന്തോഷം. ഇന്ന് എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ ആശംസിച്ചിട്ടുണ്ട്. അഹല്യ എഫ് എം ടീമിന് ഫുൾ വിഷസ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് സുചിത്ര. സുചിത്രയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചേക്കുന്നത് കുമാരി ചേച്ചിയാണ്. ഹലോ, ഹായ്, നമസ്കാരം അബി. മോള് പറഞ്ഞത് കൊണ്ട് ഞാൻ കാലടി വെച്ച് എണ്ണി നോക്കി, 20 അടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോള് എഴുത്തോല ഞാൻ എന്നും കേൾക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, സന്തോഷം. ഞാൻ മോളുടെ വീട്ടിലാണിപ്പോൾ, വടത്തോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മോളുടെ വീട്ടിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കൂ കുമാരി ചേച്ചി. നല്ലൊരു ദിവസം കൂടെ വിഷ് ചെയ്യണു. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്, കുമരകത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഞാൻ ഷീബ കുമരകം. ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് 10 അടിയാണ് ഡൈനിങ് ടേബിൾ വരെ. ഞാനിപ്പോൾ അളന്നു നോക്കുമായിരുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷീബചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, ഷീബചേച്ചി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മത്സരമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഷീബചേച്ചി മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴും ഒക്കെ എനിക്ക് എന്റെ ഉള്ളിൽ ആ മത്സരം എങ്ങനെയുണ്ടായിരുന്നു അതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നലാണ്. എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് സംസാരിക്കാം അതേക്കുറിച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് യെസ് നദീർത്തയാണ്. അബിമോളെ, ഇന്നെന്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ നസ്ലി ആൻഡ് ഷംസീന്റെ 10-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒത്തിരി സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ ആശംസകൾ. ഞങ്ങൾ എല്ലാ ഫാമിലിയുടെയും വക ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. മക്കൾ ആദം, ഇവാൻ ഇവരുടെയും ആശംസകൾ. നാഥന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അബിമോൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് നദീറ ചേച്ചിയുടെ മെസ്സേജ്. അപ്പോൾ നദീറ ചേച്ചിക്കും നല്ലൊരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഒപ്പം ഇന്ന് 10-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്ന അടിച്ചു പൊളിക്കാൻ പോകുന്ന നസ്ലിക്കും ഷംസിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടെ വിഷയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാൻ നമുക്ക്. ശുഭദിനം അബി, ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെ വിഷസ്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ. പാട്ടുകൾ എല്ലാം പൊളിയായിരുന്നു. എന്റെ അബി, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ വീട്ടിൽ പണികൾ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, നേരെ നടന്നാൽ തൃശ്ശൂർ വരെ എത്തുമെന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ കവിത ചേച്ചി, താങ്ക് യു സോ മച്ച്. നേരെ ഒന്നും അങ്ങനെ നടന്ന് തൃശ്ശൂർ വരെ ഒന്നും പോണ്ട. ഓക്കെ, നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ എത്ര നടക്കുന്നുണ്ട് ഇനി നോക്കിയാൽ മാത്രം മതി. പറ്റാവുന്ന ദൂരങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ ദൂരങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ദൂരങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ വണ്ടി എടുക്കാതെ നടന്നു പോവാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കാലൊക്കെ നീട്ടി നിവർത്തി വെച്ചിട്ട് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് നടന്നു പോവുക, എന്നിട്ട് തിരിച്ചു വരിക, കാര്യം സാധിക്കുക, തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട് ഷീബ ചേച്ചി.
അബിക്കുട്ടി, ഞങ്ങൾക്ക് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. യാ, അതാണ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഉന്നം വെച്ച് നമ്മൾ പോയി, നമുക്ക് സെക്കൻഡ് കിട്ടി. ആഫ്റ്റർ ഓൾ എല്ലാത്തിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു രീതി അല്ലേ. അപ്പം മിന്നിക്കുന്ന വിജയം തന്നെയാണ് ശിവചേച്ചിക്കും ടീമിനും കിട്ടിയിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. അടുത്ത മെസ്സേജ്, 15 അടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കവിത ചേച്ചി. 6 സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ മെസ്സേജസ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ മെസ്സേജസും വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കിഡിലൻ ദിവസമാവട്ടെ. ഈ തേഴ്സ്ഡേ നമ്മൾ വീക്കെൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചു പൊളിയായിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവാം. ഈ പറഞ്ഞ പോലെ നമ്മൾ മൂവ്മെന്റ് ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആലോചിക്കുക. നമ്മൾ നടക്കുന്ന സമയത്തും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്തും ഓടി നടന്ന് ജോലി ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ എത്രത്തോളം മൂവ്മെന്റ് ഫ്രണ്ട്ലി ആണ് എന്നുകൂടെ നമ്മൾ മനസ്സിലൊന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: സെല്ലുലോയിഡ്.
4: സാധാരണ നമ്മൾ കാണുന്ന സൈക്കോ പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ. സൈക്കോ സിനിമകൾ കാണുന്ന സമയത്ത് ആ സൈക്കോയുടെ കയ്യിൽ അകപ്പെടുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരിൽ നിന്ന് നേരിടുന്ന ക്രൂര പീഡനങ്ങൾ, ആ ഒരു വൃത്തികേടുകൾക്ക് ഇരയാകപ്പെടുന്ന ഒരു ഇര, അങ്ങനെയാണ് സാധാരണ സിനിമാ കഥകൾ പോവാറില്ലേ? ആ ഒരു കഥയുടെ ഗതി അങ്ങനെ ആവാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ ഹാർട്ട് ഹോം തികച്ചും വ്യത്യസ്തമായ ഒരു കഥ. അപ്പോ ഒട്ടും സമയം കളയാതെ ആ ഒരു സൈക്കോ ത്രില്ലർ സിനിമയിലേക്ക് നമുക്ക് പോവാം. വൺസ് അഗൈൻ വെൽക്കം ടു സെല്ലലോയിഡ്. ഈ ഒരു സിനിമയിൽ സാധാരണയിൽ നിന്ന് ഈ ഒരു സൈക്കോ ആണ് ട്രാപ്പിൽ പെടാൻ പോകുന്നത്. അങ്ങനെ സിനിമ ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥാനായിക റേച്ചൽ. റേച്ചൽ ഒരു ജോഗിങ്ങിന് വേണ്ടി കാടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവള് വളരെ കാം ക്വയറ്റ് ആയിട്ട് വളരെ റിലാക്സ് ചെയ്തുകൊണ്ടാണ് ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ അവളുടെ പടങ്ങൾ എടുക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ക്യാമറ ക്ലിക്കുകളുടെ ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് പരിഭ്രമിച്ച് മുന്നോട്ട് ഓടുകയാണ്. ആരോ അവളെ പിന്തുടരുന്നുണ്ട്. അയാളും അവളുടെ പിന്നിലൂടെ ഓടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരാൾ അവളെ കടന്നാക്രമിക്കുന്നത്. അവൾ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പ്രേ, ഈ പെപ്പർ സ്പ്രേ പോലുള്ള ഒരു കാര്യം അയാളുടെ മുഖത്തേക്ക് അടിച്ച് അവൾ അയാളെ തള്ളി മാറ്റിയിട്ട് അവൾ പാർക്ക് ചെയ്തിരുന്ന അവളുടെ സ്വന്തം കാറിന്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അവൾക്ക് നേരെ അയാൾ പാഞ്ഞെടുക്കുകയാണ്. അയാളെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ആ കാറെടുത്ത് വേഗത്തിൽ തന്നെ അവളുടെ വീട്ടിലേക്ക് രക്ഷപ്പെട്ടു പോവാണ്. ആ വീടാണെങ്കിൽ വളരെ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ വീട് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും വളരെ പോഷ് ആയിട്ടുള്ള, വളരെ പ്രത്യേകതകളുള്ള ഒരു വീടായിരുന്നു. അതായത് ടെക്നോളജി പരമായി ഡിജിറ്റലി വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വീട്. ഞാൻ പറഞ്ഞില്ലേ വളരെ ഡിജിറ്റലി ഉള്ളൊരു വീടാണെന്ന്. അവൾ നേരെ വന്ന് അവളുടെ കാറ് പാർക്ക് ചെയ്തതിനു ശേഷം, കാർ ഷെഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്ന് അവളുടെ ഫേസ് മുഖേനയും ഫിംഗർ ലോക്ക് മുഖേനയും ഒക്കെ വീടിനെ ഫുള്ളി ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്തിന് ഗേറ്റിന്റെ ഫ്രണ്ടിലെ ക്യാമറയിൽ നോക്കി അവളുടെ നെയ്ബർ ആയിട്ടുള്ള മിസ് ജോ വന്ന് വളരെയധികം ശബ്ദം വെക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ കഥാനായികയുടെ പേര് റേച്ചൽ എന്നാണ് കേട്ടോ. റേച്ചൽ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഇത്ര വേഗത്തിലാണ് കാർ ഓടിച്ചു വരുന്നത്. എന്റെ ചെടികളെല്ലാം നശിച്ചു പോയി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ് ഇവരെ ഈ വഴക്ക് വെക്കുന്നത്. അപ്പൊ റേച്ചൽ പറയും, പറയുന്നുണ്ട് ഒന്നുമില്ല, നിങ്ങൾ കാര്യം കണ്ട ഇത്തവണ കൂടുന്ന ക്ഷമിക്കി, പ്രശ്നമില്ല, പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റീച്ചൽ ഈ ഒരു കാര്യം പറഞ്ഞ് മിസ് ജോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ റീച്ചലിന്റെ മട്ടും ഭാവമൊക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട്. അതായത് അവൾ ഏറ്റവും ആദ്യം വളരെ പേടിച്ചാണ് ആ വീട്ടിലേക്ക് എത്തിയതെങ്കിൽ പിന്നീട് ഒരു പോരാളിയെ പോലെ ഒരു എന്തോ എന്തൊക്കെ പ്ലാൻ ചെയ്തതുപോലെ പിന്നീട് അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ചേഞ്ച് ആവാണ്. അവൾ നേരെ ഒരു റൂമിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ആ റൂമിന്റെ ഡോറ് തുറന്നതും നമ്മളങ്ങ് ഞെട്ടിപ്പോവും. കാരണം എന്താണെന്നറിയോ, ആ വീടിന്റെ ചുറ്റും ആ വീടിനെ ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള CCTV ഉള്ളു. അതായത് ആ വീടിന്റെ ഫുൾ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ CCTV വിഷ്വൽസിനെ ഫുള്ള് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു റൂം. ആ വീടിന്റെ ഏതൊരു അറ്റവും മൂലയും കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇരുന്നും എന്ത് മനസ്സിലാക്കാൻ പറ്റും. അത്രമാത്രം രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന, സാധാരണ നമ്മൾ സൈബർ സെല്ലിലൊക്കെ കാണില്ലേ അതേ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂമിലേക്കാണ് അവൾ പോകുന്നത്. പിന്നീട് കാണിക്കുന്ന നെക്സ്റ്റ് ഷോട്ട് എന്താണെന്നറിയോ, അവൾ നേരത്തെ പാർക്ക് ചെയ്ത കാറിന്റെ ഡിക്കിയിൽ നിന്നും ആ ഒരു വില്ലൻ, ആ ഒരു സൈക്കോ വില്ലൻ പുറത്തിറങ്ങാണ്. അവിടെ ആ ഒരു സീൻ കട്ടായി പിന്നീട് കാണിക്കുന്നത് ഒരു 3 വർഷം മുൻപുള്ള ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. അതായത് റേച്ചലും റേച്ചലിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള റോബർട്ടും മകളായ കില്ലി. കില്ലിയാണെങ്കിൽ കാലിന് വയ്യാത്ത, നടക്കാനായിട്ട് സാധിക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. അവര് 3 പേരും വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് റേച്ചൽ കില്ലിയോട് പറയുന്നുണ്ട്, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറിയാണ്, അതിനുശേഷം എല്ലാം ഓൾറൈറ്റ് ആവും, നീ ഓക്കെ ആവും എന്ന് പറയുന്ന സമയത്ത് കില്ലി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നത്, എന്നെ ഇത്രയും കെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഞാൻ വലിയ രോഗിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, എന്നെ ഇത്രയും കെയർ ഒന്നും ചെയ്യണ്ട. അങ്ങനെ വളരെ വളരെ അവർ ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് പിന്നീട് അവിടെ കാണിക്കുന്നത്. ആ ഒരു സീനിൽ നിന്ന് പ്രസന്റിലുള്ള കാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഹാപ്പിനെസ് ഒന്നും നമ്മുടെ റേച്ചലിന്റെ ഫേസിൽ ഇല്ല കേട്ടോ. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാർ പാർക്കിങ്ങിൽ നിന്ന് നമ്മുടെ ആ ഒരു സൈക്കോ വില്ലന്റെ പുറത്തേക്ക് വരാണ്. അവന്റെ പേര് ടാബ്ലോ എന്നാണ് കേട്ടോ. അതിനുശേഷം റീച്ചലിന്റെ റൂമിൽ കാണുന്നത് ഒരു ന്യൂസ് ക്ലിപ്പാണ്. അതായത് ആ ന്യൂസിൽ FBI ഏജന്റ് ആയിട്ടുള്ള ഒരു ലേഡിയും അവരുടെ ടീമും ഒരു ന്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാട്ടിലൊരു സൈക്കോ ഇറങ്ങിയിട്ടുണ്ട്, അയാൾ കുറേ നാളായി കുറെ നിരവധി പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുകയാണ് എന്നൊരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തനിയെ ഫോറസ്റ്റിലോ ഒറ്റപ്പെട്ട ഇടങ്ങളിലോ സഞ്ചരിക്കരുത്, അതാണ് അവർ പറയുന്നൊരു കാര്യം. അതിനുശേഷം ആ വ്യക്തി ചെയ്ത ഫസ്റ്റ് ക്രൈമാണ് ആ ന്യൂസിൽ കാണിക്കുന്നത്. അതായത് അവർക്ക് ലഭിച്ച ഡെഡ് ബോഡി നാവ് അറുക്കപ്പെട്ട രീതിയിൽ, വളരെയധികം ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെട്ട രീതിയിലാണ് അവർക്ക് ആ ഒരു ഡെഡ് ബോഡി ലഭിച്ചത്. ആ ഒരു കാര്യത്തെ കുറിച്ചുള്ള ന്യൂസ് ആണ് പറയുന്നത്. ഒപ്പം തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു കില്ലർ, ആ ഒരു സൈക്കോ കില്ലറുടെ രേഖാചിത്രത്തിന്റെ രൂപവും കൊടുത്തിരുന്നു. അത് ശരിക്കും ആരാണെന്നറിയോ, നമ്മുടെ റീച്ചലിന്റെ കാറിൽ ആ കാർ പാർക്കിൽ കണ്ട അതേ സൈക്കോ കില്ലർ. അതിനുശേഷം പിന്നീട് അങ്ങ് സംഭവിക്കുന്നത്, ആ കാർ പാർക്കിങ്ങിന്റെ അകത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ആ സൈക്കോ കില്ലർ ഒരു ഡോർ കാണുന്നുണ്ട്. അവർ ആ ഡോറിനകത്തുകൂടി ഒരു റൂമിലേക്ക് എൻട്രി ചെയ്യാണ്. അവൻ ആ റൂമിൽ കയറിയതും ചുറ്റും നോക്കുന്ന സമയത്ത് അവൻ മനസ്സിലാവുന്നുണ്ട് സംതിങ് ഫിഷി, ഇവിടെ എന്തോ സംഭവമുണ്ട്. യെസ്, ആ സമയത്താണ് നമ്മൾ റേച്ചൽ ആ ഒരു കാര്യം പറയുന്നത്. CCTV വിഷ്വലിലൂടെ അവനെ നോക്കിക്കൊണ്ട് അവൾ പറയുന്നുണ്ട്, ലെറ്റ്സ് സ്റ്റാർട്ട് എ ഗെയിം, നമ്മൾ തുടങ്ങാൻ പോവാണെന്ന്. തുടർന്നെങ്കിൽ കാണാം സ്ലൈഡ്, ഒരു ബ്രേക്കിന് ശേഷം.

0: celluloid.
1: To celluloid. സെല്ലലോയിഡുമായി കൂടെ ഉണ്ട്, ഇറ്റ്സ് മീ ആർ ജെ ആയില്യ. സെല്ലലോയിഡിലെ ഇന്നത്തെ സിനിമ ഹാർട്ട് ഹോം തുടർന്ന് കേൾക്കാം. അങ്ങനെ ആ സൈക്കോ വില്ലൻ ആ റൂമിന്റെ കീ എടുത്ത് ആ റൂമിലേക്ക് പോവാണ്. ആ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ കാണുന്നത് മൂന്ന് ഗേൾസിന്റെ ചിത്രങ്ങളാണ്. മൂന്ന് പ്രത്യേക തരം കേജുകളിലാക്കി, കൂടുകളിലാക്കി വെച്ചിരിക്കുന്ന മൂന്ന് ഗേൾസിന്റെ ചിത്രം. അതായത് മുൻപവൻ കൊലപ്പെടുത്തിയിട്ടുള്ള അതേ പെൺകുട്ടികളുടെ ചിത്രം. അവനാകെ ഷോക്കാവുന്നുണ്ട്. അതേ റൂമിന്റെ മുകളിലേക്ക് അവൻ നോക്കുന്ന സമയത്ത് അവന്റെ മരിച്ചുപോയ അമ്മയുടെ ഒരു ലോക്കറ്റ്, അവർ ധരിച്ചിരുന്ന ഒരു ലോക്കറ്റ് കാണുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സമയത്ത് അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെയാവാണ്. അവനാകെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവാണ്. അവന്റെ പഴയ ഓർമ്മകൾ അവനിങ്ങനെ വേട്ടയാടുന്നത് പോലെ അവന് തോന്നാണ്. അതായത് അവന്റെ അമ്മ എപ്പോഴും അവനോട് ചെറുപ്പത്തിലേ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്റെ അച്ഛനെ പോലെയാണ്, ഒരു വൃത്തിയേട്ടവരാണ്, ഒരു ഒരു ചെകുത്താനാണ്, ഒരു പിശാശാണ് നീ. ആ കാര്യങ്ങളൊക്കെ അവനിങ്ങനെ വല്ലാതെ ഓർക്കാണ്. അവനാകെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അവൻ ആ പെൺകുട്ടികളുടെ രൂപങ്ങൾ വെച്ചിരിക്കുന്ന ആ കേജിലേക്ക് കൈകൊണ്ടു വെക്കുന്ന സമയത്ത് ഷോക്ക് ഏൽക്കുന്നുണ്ട്. ഷോക്കേറ്റ് അവൻ വേഗം വീഴാണ്. അതിനുശേഷം അവൻ എന്ത് ചെയ്യണം എന്നറിയാതെ നോക്കുന്ന സമയത്താണ് അവന്റെ അമ്മയുടെ ആ മാല, ആ ലോക്കറ്റ് അവൻ കാണുമ്പോൾ അവൻ അത് എടുക്കുന്നുണ്ട്. ആ ലോക്കറ്റിൽ നിന്ന് അവൻ ഒരു കീ കിട്ടുന്നുണ്ട്. അപ്പൊ അവൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, യെസ് ഇറ്റ്സ് എ ട്രാപ്പ്, ഞാനൊരു ട്രാപ്പിലാണ്, ഞാനായി വന്നതല്ല ഇവിടെ, എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ആ ഒരു കാര്യം അവൻ റിയലൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ആ കിട്ടിയ കീയും വെച്ച് നെക്സ്റ്റ് ഡോർ, അവന്റെ മുൻപിലുള്ള അടുത്ത ആ ഡോറിലേക്ക് പോവാണ്. ആ കീ ഉപയോഗിച്ച് അവൻ ആ ഡോറ് തുറക്കാണ്. അങ്ങനെ ആ ഡോറ് തുറക്കുന്ന സമയത്ത്, ആ റൂമിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ അവൻ കാണുന്നത് ഒരു ഏഞ്ചലിന്റെ പ്രതിമയാണ്. ആ പ്രതിമ കാണുന്നതും അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവാണ്. കാരണം വേറൊന്നുമില്ല, ആ ഒരു പ്രതിമ അവന്റെ അമ്മയുടെ കുഴിമാടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഒരു പ്രതിമയായിരുന്നു. ആ ഒരു പ്രതിമ എങ്ങനെയാണ് ഇവിടെ, അവൻ ആകെ ഷോക്കാവുന്നുണ്ട്. അവന് വീണ്ടും അവന് ട്രോമാസ് വരാണ്. അവൻ മെന്റലി വീണ്ടും ഡിസ്റ്റർബ്ഡ് ആവാണ്, വളരെയധികം ദേഷ്യപ്പെടുകയാണ്, അസ്വസ്ഥനാവാണ്. അതേ സമയം തന്നെ ആ റൂമിലേക്ക് ഒരു പ്രത്യേക തരം വാതകം വരുന്നുണ്ട്, ഒരു പ്രത്യേക തരം വാതകം. അത് വല്ലാതെ അവൻ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം അവിടെയാണെങ്കിൽ തീ കത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്തും അവൻ ചവിട്ടുന്ന ഓരോ ഇടങ്ങളിലും തീ വരികയാണ്. അവൻ ഇങ്ങനെ പൊള്ളൽ നിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അവൻ റിയലൈസ് ചെയ്യുന്നുണ്ട്, അതായത് അമ്മയുടെ പ്രതിമ ഇരിക്കുന്ന, അമ്മയുടെ ശവക്കല്ലറയുടെ മുകളിൽ വെച്ച് ആ ഏഞ്ചലിന്റെ പ്രതിമ ഇരിക്കുന്ന ആ ഒരു ടേബിൾ, ആ ഒരു ടേബിളിന്റെ താഴെ മാത്രം തീ വരുന്നില്ല. അവൻ നേരെ ആ ഒരു ടേബിളിന്റെ താഴെ പോയിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് തീ വരുന്നില്ല എന്ന് അവൻ മനസ്സിലാക്കാണ്. പക്ഷെ അവൻ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്, എന്താണ് നെക്സ്റ്റ്, എങ്ങനെ രക്ഷപ്പെടും. ഇതെല്ലാം നമ്മുടെ റേച്ചൽ ആ ഒരു സി സി ടി വി റൂമിലിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മിസ് ജോ, റേച്ചലിന്റെ നെയ്ബർ ആയിട്ടുള്ള, തുടക്കത്തിൽ വന്ന് വഴക്കെട്ട അതേ മിസ് ജോ വീണ്ടും പുറത്തെ ഗേറ്റിലുള്ള ക്യാമറയിൽ വന്ന് റേച്ചലിനോട് സംസാരിക്കുന്നുണ്ട്. റേച്ചൽ, നിങ്ങൾക്ക് ഒരുപാട് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്, കുറെ ദിവസമായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നു, ഇത് നിങ്ങൾക്ക് തരണം, നിങ്ങൾ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഈ ലേഡി വന്ന് നിന്ന് കുറെ സംസാരിക്കുന്നുണ്ട്. റേച്ചൽ പറയുന്നുണ്ട്, അതൊന്നും എനിക്കിപ്പോ നോക്കാൻ സമയമില്ല, അതവിടെ വെച്ചോ, എനിക്ക് വിഷയമില്ല, അതവിടെ വെക്കൂ. അപ്പോഴും ഇവര് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ എന്തൊക്കെയോ ഉടായ്പ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ പോലീസിനെ കംപ്ലൈന്റ് ചെയ്യും എന്ന് പറയുന്ന സമയത്ത് റേച്ചൽ പറയും, ആ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, എനിക്കിവിടെ വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് റേച്ചൽ അതിനെ ഫുള്ളി ഇഗ്നോർ ചെയ്യും. ആ സമയത്ത് ആ ഏടി അവിടെ നിന്ന് പോവുകയും ചെയ്യും. അതിനുശേഷം കാണിക്കുന്ന സീൻ, നമ്മുടെ ടേബിളോ, ആ ഒരു ഏഞ്ചൽ പ്രതിമ വച്ചിരിക്കുന്ന ടേബിളിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്നും അവന് അടുത്ത റൂമിലേക്ക് പോവാനായിട്ട് ഒരു വഴി കാണാണ്. അവൻ രണ്ടും കൽപ്പിച്ച് ആ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കുറെ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അവൻ അതിൽ നിന്ന് ഒരു പാറക്കല്ലിനെ കഷ്ടപ്പെട്ട് പിടിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇത്രയും സമയം അവൻ സഞ്ചരിച്ചത് റേച്ചൽ വരച്ച അതേ പ്ലാനിലൂടെയാണ്. റേച്ചൽ വെച്ച ഓരോ ട്രാപ്പിലൂടെയും ഓരോ കെണിയിലൂടെയുമാണ് അവൻ കൃത്യമായി പോയിക്കൊണ്ടിരുന്നത്. വെൽ എക്സിക്യൂട്ടഡ് പ്ലാൻ. പക്ഷെ ആ സമയം അവൻ ഈ ഒരു കല്ലെടുത്ത് അവൻ തിങ്ക് ചെയ്യുന്നുണ്ട്, ഇനി റേച്ചൽ വരച്ച അതേ പ്ലാനിലൂടെ, അതേ റൂട്ട് മാപ്പിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും, ഇനി എന്റെ ഇഷ്ടപ്രകാരം എങ്ങനെ രക്ഷപ്പെടാം, ഞാൻ ആ ഒരു കാര്യം നോക്കട്ടെ എന്നൊരു ഭാവത്തിൽ അവൻ ആ ഒരു പാറക്കല്ലെടുത്ത് അവിടെ തൊട്ട് മുൻപ് കണ്ടിരുന്ന ഒരു വെന്റിലേഷൻ വഴി അവൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ ഇടിച്ചു തകർത്ത് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ട്രാപ്പായി പോവാണ്. ചെറിയൊരു ഹോൾ ആയതുകൊണ്ട് അവൻ അതിൻ്റെ അകത്ത് സ്റ്റെക്കായി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ റേച്ചൽ ഒരുപാട് മെഡിസിൻസ് എടുക്കാൻ നോക്കുന്നുണ്ട്. അതേസമയം റേച്ചൽ ഒരുപാട് സിറിഞ്ചും കുറെ മെഡിസിൻസാണ് എടുക്കാൻ നോക്കുന്നത്. എന്തായിരിക്കും ആ ഒരു മെഡിസിൻസിന് പിന്നിലുള്ള കഥ, തുടർന്ന് കേൾക്കാം. സെല്ലലോയിഡ് ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Good end, it's me, RJ Ailya. കഥ തുടരുന്നു. അങ്ങനെ റേച്ചൽ ആ മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, റേച്ചലിന്റെ മകളായിട്ടുള്ള കില്ലിയുടെ ഒരു ഫോട്ടോ. ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു കാൻഡിലൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതായത് കില്ലി മരണപ്പെട്ടിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. റേച്ചലും റേച്ചലിന്റെ ഹസ്ബൻഡായിട്ടുള്ള റോബർട്ടും മകളായിട്ടുള്ള കില്ലിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് പിന്നീട് അവിടെ കാണിക്കുന്നത്. സർജറി കഴിഞ്ഞ് കാലൊക്കെ റെഡി ആയിട്ട് ഒരു നീ ക്യാപ്പ് മാത്രം ധരിച്ചിരിക്കുന്ന കില്ലിയാണ് പിന്നീട് കാണുന്നത്. അവള് ഹാപ്പിയാണ്, അവളുടെ സർജറി സക്സസ് ആയിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിൽ അവൾ പുറത്തേക്ക് പോകാൻ പോകുന്ന സമയത്ത് നമ്മൾ റേച്ചൽ വിലക്കുന്നുണ്ട്, അങ്ങനെ പോവല്ലേ. അപ്പൊ ആ സമയത്ത് കില്ലി പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഫ്രീഡം വേണ്ടേ, എനിക്കും എല്ലാവരെ പോലെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ, ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം വരുന്നത് റേച്ചലിന് ഒരു കോളാണ്, അതായത് FBI ഏജന്റിന്റെ ഒരു കോൾ. ആ കോള് വന്ന് റേച്ചലും റേച്ചലിന്റെ ഹസ്ബൻഡും ഇവര് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ കാണുന്നത് കത്തിക്കരഞ്ഞ നിലയിൽ കിടക്കുന്ന അവളുടെ മകളെയാണ്. ഈ സൈക്കോ കില്ലർ അവസാനമായിട്ട് കൊന്നത് നമ്മുടെ റേച്ചലിന്റെ മകളായിട്ടുള്ള കില്ലിയാണ്. ആ ഒരു ന്യൂസ് റേച്ചലിനെ വളരെയധികം തകർക്കുന്നുണ്ട്. അവളാകെ അലമുറയിട്ട് കരയാണ്, തളർന്നു പോവാണ്. പിന്നീട് ആ തളർച്ച ഒരു പ്രതികാരമായി മാറാണ്, തന്റെ മകളെ കൊന്ന ആ സൈക്കോ കില്ലറിനോടുള്ള കടുത്ത പ്രതികാരം. അങ്ങനെ അവൾ ആ ഒരു കേസിന് പിന്നാലെ വല്ലാതെ വല്ലാതെ അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു അന്വേഷണം ഈ ഒരു FBI ഏജന്റിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് അവൾ ഇത്രയും മാത്രം ഒബ്സസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഈ ഒരു ഏജന്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ഇതിനെ കുറിച്ച് ഒബ്സസ്ഡ് ആവല്ലേ, ഞങ്ങൾ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. ആ ഒരു കാര്യം പറയുമ്പോഴും റേച്ചൽ പറയുന്നുണ്ട്, ഇല്ല എന്റെ മകളെ കൊന്ന ആളാണ്, എനിക്ക് കണ്ടെത്തണം എന്നൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ റേച്ചലും ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ഈ FBI ഏജന്റ്സ് അന്വേഷിക്കുന്നതിൽ ഒരു പടി മുന്നിലേക്കുള്ള അന്വേഷണങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഏജന്റായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഏജന്റിന് ഒരു കോള് വരുന്ന സമയത്ത് ഈ ഏജന്റ് ആ ഒരു റൂമിൽ നിന്ന് പോകുകയും ആ സമയത്ത് ഈ ഏജന്റ് അന്വേഷണം നടത്തി വെച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസിനെയും ഒരു പെൻ ഡ്രൈവ് യൂസ് ചെയ്ത് നമ്മൾ റേച്ചൽ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് റേച്ചൽ അങ്ങ് അന്വേഷണം ആരംഭിക്കുകയാണ്. ഇവരൊന്നും അന്വേഷിച്ചു കണ്ടെത്താത്ത ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സൈക്കോ കില്ലറായുള്ള ടാബ്ലോ ഒരു സമയത്ത് രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിരുന്നു, അതായത് ഒരേ സമയത്ത് രണ്ട് കൊലപാതകങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് രണ്ട് കൊലപാതകങ്ങൾ ഒരേ സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടത്താനായിട്ട് സാധിക്കുന്നത്? ആ ഒരു പോയിന്റ് വെച്ചാണ് നമ്മുടെ റേച്ചൽ അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നിന്ന് നേരെ പിന്നീട് കാണിക്കുന്ന സീൻ, ആ ഒരു വെന്റിലേഷനിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച നമ്മുടെ സൈക്കോ സ്റ്റക്കായി കിടക്കുന്ന സൈക്കോയുടെ അടുത്തേക്ക് റേച്ചൽ വളരെ ശക്തിപൂർവം പോവാണ്. അതായത് ഇത്രയും സമയമുള്ള CCTV റൂമിലിരുന്ന് ഇതെല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഈ സൈക്കോയുടെ അടുത്തേക്ക് അവളിങ്ങനെ മനഃപൂർവ്വം പോവാണ്, അതും കയ്യിൽ ഒരുപാട് മരുന്നുകളുമായിട്ട്. ആ മരുന്നുകൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. അതായത് ഇയാൾ കൊല്ലുന്ന എല്ലാ സ്ത്രീകൾക്കും ഏറ്റവും ആദ്യം ഈ ഒരു മെഡിസിൻ നൽകിയിട്ടാണ് ബോധം കെടുത്തി, അതായത് പാരലൈസ് ആക്കിയിട്ടാണ് ഇയാൾ ആക്രമിക്കാറ്. അതേ മെഡിസിൻ തന്നെയാണ് റേച്ചലിന്റെ കയ്യിലുള്ളത്. റേച്ചൽ ഈ ഒരു മെഡിസിൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവനെ കുത്താൻ വേണ്ടി എടുക്കുന്ന ആ ഒരു മൊമെന്റിൽ പെട്ടെന്നാണ് സഡൻ ആയിട്ട് ആ സൈക്കോ ആ വെന്റിലേഷനിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. അതായത് യഥാർത്ഥത്തിൽ അയാൾ അവിടെ സ്റ്റക്കായിരുന്നില്ല, അത് അതിലെ കഴുത്തിൽ അതിനെ കുത്തി.

അതായത് ഈ ഒരു മരുന്ന് ഉപയോഗിച്ചാണ് ഇയാൾ മറ്റുള്ളവരെയെല്ലാം പാരലൈസ് ചെയ്യുന്നത് എന്നറിഞ്ഞ റേച്ചൽ. മുൻപേ തന്നെ ഈ ഒരു മരുന്ന് സ്ഥിരമായി അവളുടെ ശരീരത്തിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനെ തിരിച്ച് പ്രതിരോധിക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 40 മിനിറ്റിന് ശേഷം അവൾ ആ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ട്. പിന്നീട് അവൾ എന്നെ എഴുന്നേറ്റ് പതിയെ ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. ബെഡ്റൂമിൽ പോയി അവൾ ലോക്ക് ചെയ്ത് വളരെ സേഫായിട്ട് ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ പുറത്ത് വീടിന്റെ പുറത്ത് അവളുടെ ഹസ്ബൻഡ് വരികയാണ്. ഹസ്ബൻഡിനെ കാണുന്ന സമയത്ത് നമ്മുടെ നെയ്ബറായിട്ടുള്ള ജോയും വന്ന് ഹസ്ബൻഡ് അടുത്ത് കുറെ കംപ്ലയിൻസ് പറയുന്നുണ്ട്. ഹസ്ബൻഡ് വന്ന് വീടൊന്ന് അൺലോക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അയാൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അകത്ത് നിന്ന് റീച്ചൽ എല്ലാ ഡോഴ്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് രണ്ടുപേരും നേർക്ക് നേരുള്ള ഫൈറ്റാണ് കാണുന്നത്. നമ്മുടെ ഈ സൈക്കോ വില്ലനും റീച്ചലും തമ്മിലുള്ള ഫൈറ്റ്. റേച്ചൽ ഒരു സ്ത്രീയാണെങ്കിലും അവളുടെ ഒരു വിൽ പവർ പറയാതിരിക്കാൻ കഴിയില്ല. അകത്ത് നിന്ന് റേച്ചൽ എല്ലാ ഡോഴ്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് രണ്ടുപേരും നേർക്ക് നേരുള്ള ഫൈറ്റാണ് കാണുന്നത്. നമ്മുടെ ഈ സൈക്കോ വില്ലനും റേച്ചലും തമ്മിലുള്ള ഫൈറ്റ്. റേച്ചൽ ഒരു സ്ത്രീയാണെങ്കിലും അവളുടെ ഒരു വിൽ പവർ പറയാതിരിക്കാൻ കഴിയില്ല. അകത്ത് നിന്ന് റേച്ചൽ എല്ലാ ഡോഴ്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് രണ്ടുപേരും നേർക്ക് നേരുള്ള ഫൈറ്റാണ് കാണുന്നത്. നമ്മുടെ ഈ സൈക്കോ വില്ലനും റേച്ചലും തമ്മിലുള്ള ഫൈറ്റ്. റേച്ചൽ ഒരു സ്ത്രീയാണെങ്കിലും അവളുടെ ഒരു വിൽ പവർ പറയാതിരിക്കാൻ കഴിയില്ല. അകത്ത് നിന്ന് റേച്ചൽ എല്ലാ ഡോഴ്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് രണ്ടുപേരും നേർക്ക് നേരുള്ള ഫൈറ്റാണ് കാണുന്നത്. നമ്മുടെ ഈ സൈക്കോ വില്ലനും റേച്ചലും തമ്മിലുള്ള ഫൈറ്റ്. റേച്ചൽ ഒരു സ്ത്രീയാണെങ്കിലും അവളുടെ ഒരു വിൽ പവർ പറയാതിരിക്കാൻ കഴിയില്ല. അകത്ത് നിന്ന് റേച്ചൽ എല്ലാ ഡോഴ്സും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് രണ്ടുപേരും നേർക്ക് നേരുള്ള ഫൈറ്റാണ് കാണുന്നത്. നമ്മുടെ ഈ സൈക്കോ വില്ലനും റേച്ചലും തമ്മിലുള്ള ഫൈറ്റ്. റേച്ചൽ ഒരു സ്ത്രീയാണെങ്കിലും അവളുടെ ഒരു വിൽ പവർ പറയാതിരിക്കാൻ കഴിയില്ല. സിനിമകൾ ഇഷ്ടമാണെങ്കിൽ

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: ഹലോ ഗൈസ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ പോയിട്ടേ ആർ ടി ഓഫീസിൽ ആ പഴയ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ക്യൂ നിന്ന് വീർത്ത കാലത്തെക്കുറിച്ചൊക്കെ പല ആളുകൾക്കും പറയാനുണ്ടായിരിക്കും. ഞാൻ ലേണേഴ്സ് എടുക്കാൻ പോയ സമയത്ത് ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരു നല്ല സിസ്റ്റമൊക്കെ കിട്ടി. അതിൽ നമുക്ക് ചെയ്യാൻ

പറ്റി. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഒന്നും വേണ്ടെന്നാ പറയണേ. കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആ ഒരു പുതിയ അനുമതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാലിഡോസ്കോപ്പിൽ ആദ്യം കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസണിങ് ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കമ്പ്യൂട്ടർ ക്ഷാമം കാരണം ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ലേണേഴ്സ് ടെസ്റ്റ് വൈകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അങ്ങ് മാസമായിട്ട് ചിന്തിച്ചു. പക്ഷേ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട്, ഫോൺ കയ്യിലുണ്ടെന്ന് കരുതി വീട്ടിലിരുന്ന് പരീക്ഷ എഴുതി കളയാം എന്ന് മാത്രം വിചാരിക്കില്ലേ. സംഭവം നടക്കുന്നത് RTO ഓഫീസിൽ വെച്ച് തന്നെയാണ്. അവിടെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കണ്ണ് സിംഗിൾ സിഗ്നൽ പോലെ നിങ്ങളുടെ മേൽ തന്നെ കാണും. അവരുടെ കൺവെട്ടത്തിരുന്ന് വേണം ഫോണിൽ ടപ്പേ ടപ്പേ എന്ന് ഉത്തരം നൽകാനായിട്ട്, എന്നാലേ ലേണേഴ്സ് കിട്ടുള്ളൂ. അതുകൊണ്ട് കോപ്പി അടിക്കാൻ നോക്കിയാൽ വണ്ടി പണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ലൈസൻസ് അക്കൗണ്ട് ഔട്ടാകും മിസ്റ്റർ. അപ്പോ എങ്ങനെ, പഠിച്ചവർക്ക് ഫോണിൽ വെച്ച് ഇനി സിമ്പിളായി ലേണേഴ്സ് പാസ്സാകാം, വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ്. എന്തായാലും ലേണേഴ്സ് പരീക്ഷയുടെ പുതിയ ചില മാറ്റങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലിഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമിയുണ്ട്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലേണേഴ്സ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ ആർ ടി ഓഫീസിലെ പഴയ കമ്പ്യൂട്ടറുകളെ വിശ്വസിച്ചിരുന്നാൽ ചിലപ്പോൾ ലൈസൻസ് കിട്ടുമ്പോഴേക്കും താടി നരയ്ക്കും എന്ന അവസ്ഥയ്ക്ക് ഇതാ ഒരു അന്ത്യം വന്നിരിക്കുകയാണ്. എല്ലായിടത്തും അല്ല, എന്നാലും ചില ഓഫീസുകളിൽ ഈ കമ്പ്യൂട്ടർ ക്ഷാമം വലിയ രീതിയിൽ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ത്രൂ ലേണേഴ്സ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനി തൊട്ട് കമ്പ്യൂട്ടർ വേണ്ട, നിങ്ങളുടെ സ്വന്തം സ്മാർട്ട് ഫോണിലാണ് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാനായിട്ട് പോണേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇറക്കിയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, MVD ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. അപ്പോൾ ആ ആപ്പ് ത്രൂ ആണ് എക്സാം ഒക്കെ എഴുതേണ്ടത്. ഇനി അതിൽ എന്തെങ്കിലും പണി ചെയ്യാനൊന്നും നോക്കണ്ട, കാരണം അതിൽ ഫേസ് റെക്കഗ്നിഷൻ ഉണ്ട്, ആ ഒരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇൻസ്പെക്ടർ സാറിനെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിക്കാനോ തൊട്ടടുത്തിരിക്കുന്നവൻ്റെ ഫോണിലേക്ക് ചെരിഞ്ഞ് നോക്കാനോ നിന്നാൽ ആപ്പ് അപ്പോൾ തന്നെ പണി തരും. അപ്പോൾ നിങ്ങളുടെ സുന്ദരമായ മുഖം ആപ്പ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വണ്ടി ഓടിക്കാൻ കൊതിച്ചിരിക്കുന്നവർക്ക് ഒരു ലോട്ടറി കൂടെ അടിച്ചിട്ടുണ്ട്. ഈ ലേണേഴ്സിന് വേണ്ടിയിട്ട് 3-4 മാസം കാത്തുനിന്ന് ചെരുപ്പ് തേഞ്ഞ കാലമൊക്കെ ഓർമ്മയുണ്ടോ? ഇനിയിപ്പോൾ അതൊന്നും നടക്കൂല. ആ കാത്തിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു വമ്പൻ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ അതിനു മുന്നേ കലഡോസ്കോപ്പിൽ അടുത്ത പാട്ടിന്റെ സമയമാണ്. ഒരു സൂപ്പർ ഹിറ്റ് സോങ് ഓൺ ദ വേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലേണേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 5-6 മാസമൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ആ കാത്തിരിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഇനി മുതൽ ആഴ്ചയിൽ 5 ദിവസവും ലേണേഴ്സ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ലക്ഷ്യം സിമ്പിളാണ്, നിങ്ങൾ ഇന്ന് അപേക്ഷിച്ചാൽ പരമാവധി ഒരു 3 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് എഴുതാനുള്ള അവസരം മുന്നിലേക്ക് വരും. പടപടാന്ന് ലൈസൻസ് എടുക്കാം, ചപ്പാന്ന് വണ്ടി ഓടിക്കാം. അപ്പൊ എങ്ങനെയാ, MVD ലീഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ബുദ്ധിപൂർവ്വം പരീക്ഷ എഴുതണം, മാസമായിട്ട് ലൈസൻസ് വാങ്ങിക്കുക. ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണേ. ഒരു സൂപ്പർ ഹിറ്റ് സോങ്. അപ്പോ ലൈസൻസ് ഇല്ലാതെ ആരും വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ ദി വേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വെറും അക്കങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇനി നടക്കില്ല എന്നാണ് വാട്സപ്പ് പറയുന്നത്. പുതിയ ഫീച്ചറിൽ നമ്പേഴ്സ് ഉണ്ടാകും, അക്ഷരങ്ങൾ ഉണ്ടാകും. എന്തിനെ കുറിച്ചാ പറയണേന്ന് ചോദിച്ചാൽ, സുരക്ഷ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സുരക്ഷ. ഒന്നൊന്നര ഡബിൾ സ്ട്രോങ് സുരക്ഷയായിരിക്കും. സാധാരണ നമ്മൾ എന്താ പറയുക, പാസ്വേഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചില ആളുകൾ, പല ആളുകളും 1010010 അല്ലെങ്കിൽ 1234 4321 ഇങ്ങനെയൊക്കെ ഇട്ട് ലോഗിൻ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പിൻ നമ്പർ കണ്ടുപിടിക്കാൻ ഹാക്കർമാർക്ക് വലിയ പാടൊന്നുമില്ല. പുതിയ പാസ്വേഡിലാണെങ്കിൽ അക്ഷരങ്ങൾ കൊടുക്കണം, നമ്പറുകൾ കൊടുക്കണം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഹാക്കർമാർക്കല്ല, ഹാക്കേഴ്സിൻ്റെ ഒരു തലതൊട്ടപ്പം വന്നാൽ പോലും ഈ പൂട്ട് പൊളിക്കാനായിട്ട് പാടുപെടും. വാട്സപ്പിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ് വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അവതരിപ്പിക്കാനായിട്ട് പോകുന്നു, പല ഫോൺസിലേക്കും എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകളിലേക്ക് എത്താൻ കുറച്ച് താമസിക്കും. എന്നാലും കിഡിലൻ പാസ്വേഡ് ഒന്ന് ആലോചിച്ച് വെച്ചോളൂ, പ്ലാൻ ചെയ്ത് വെച്ചോളൂ. ഒട്ടും വൈകിക്കാതെ നമുക്ക് അടുത്ത സൂപ്പർ ഹിറ്റ് പാട്ടിലേക്ക് പോവാം. പാട്ടിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മളിപ്പോ ചായ കുടിച്ചാലും എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാലും ഫോൺ എടുത്ത് QR കോഡ് സ്കാൻ ചെയ്യുന്ന ആളുകളല്ലേ അല്ലെ? കയ്യിലെ ലിക്വിഡ് മണി വെച്ചിട്ടല്ലോ ആളുകൾ നടക്കുന്ന. ഇപ്പോ എല്ലാരും ഈ പറഞ്ഞ പോലെ GPayയോ അല്ലെങ്കിൽ ഫോൺ പേയോ ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയില് വാട്സപ്പ് വഴി തന്നെ ധാരാളം UPI പണം ഇടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ അക്കൗണ്ടില് വലിയ രീതിയിൽ സുരക്ഷ വേണം അല്ലെ? നമ്മുടെ ഫോൺ ആരെങ്കിലും വാങ്ങി ചാറ്റുകൾ ഒളിഞ്ഞു നോക്കാതിരിക്കാൻ നമ്മൾ സ്ക്രീൻ ലോക്കോ പാറ്റേണോ ഒക്കെ വെക്കാറില്ലേ? ഈ പുതിയ പാസ്വേഡ് ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇതിനേക്കാളൊക്കെ 9 വാരം മുകളിലായിരിക്കുന്നതാണ്. ഒന്നാം തരം ഒരു ഇരുമ്പ് മറ തന്നെയാണ് വാട്സപ്പ് ഒരുക്കിയിട്ടുള്ളത്. ചില ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടാവും, എന്റെ മുന്നോ ഈ പാസ്വേഡൊക്കെ ഓർത്ത് വെക്കാൻ എനിക്ക് വയ്യ, ഇതെന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കോ എന്ന് പേടിക്കേണ്ട. ഈ ഫീച്ചർ ഡിഫോൾട്ട് ആയിട്ട് എല്ലാവരുടെ അക്കൗണ്ടിൽ കയറിയിരിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഓൺ ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഒരു കനത്ത സെക്യൂരിറ്റി വാട്സപ്പിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ആ ഫീച്ചർ എനേബിൾ ചെയ്താൽ മതി. പണവും ചാറ്റും ഒരുപോലെ സേഫ് ആക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഈ പുതിയ ബൂട്ട് ഉപയോഗിക്കാം എന്നാണ് വാട്സപ്പ് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോയാലോ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വെറും പാസ്വേഡ് മാത്രമല്ല കേട്ടോ, ഈ ഇടയ്ക്കായിട്ട് വാട്സപ്പിൽ കുറേയധികം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലോട്ടറി അടിച്ചിരിക്കുന്നത് നമ്മുടെ ഐപാഡൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ്. മുൻപൊക്കെ ഐപാഡിൽ വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഫോൺ കൂടെ വേണമായിരുന്നു. അതായത് ആ ഫോണിന്റെ വാല് പോലെ ഒരു കമ്പാനിയൻ ഡിവൈസായിട്ട് മാത്രമേ നടക്കുമായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഇനി മുതൽ ഫോണിന്റെ യാതൊരു സഹായവും ഇല്ലാതെ തന്നെ ഐപാഡിൽ നേരിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും, വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, സ്വന്തമായി പുതിയ അക്കൗണ്ട് വരെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐപാഡ് ഉള്ളവർക്ക് ഇനി ഫുൾ ഫ്രീഡം ആണ്. ഇത് മാത്രമല്ല, കമ്പ്യൂട്ടേഴ്സിലും ലാപ്ടോപ്സിലും വാട്സപ്പ് വെബ് ഉപയോഗിക്കുന്ന ഓഫീസസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പ് വെബാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വാട്സപ്പിൽ വരുന്ന PDF ഫയലുകൾ തുറക്കാൻ വേറെ ആപ്പുകളിലേക്ക് നമ്മൾ പോകും അല്ലേ. അതൊന്നും തപ്പേണ്ട കാര്യമില്ല, കാരണം ഇനി വാട്സപ്പ് വെബിലും ഡെസ്ക്ടോപ്പിലും സ്വന്തമായിട്ട് ഒരു ഇൻബിൽറ്റ് PDF റീഡറും എഡിറ്ററും വന്നിട്ടുണ്ട്. ഫയൽ അവിടെ തന്നെ തുറന്ന് വായിക്കാൻ വേണമെങ്കിൽ എഡിറ്റും ചെയ്യാം. അപ്പോൾ ജോലി ഈ വാട്സപ്പ് ത്രൂ PDF അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് PDF എഡിറ്റൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വലിയ ഒരു ആശ്വാസമായിരിക്കും. ജോലി ഇനി കൂടുതൽ സിമ്പിളാവും. ചുരുക്കം പറഞ്ഞാൽ വാട്സപ്പ് ഒന്നിനു പുറകെ ഒന്നായി പുതിയ പുതിയ ഫീച്ചറുകൾ ഇറക്കി നമ്മളെ അങ്ങ് ഞെട്ടിക്കുകയാണ്. അപ്പോൾ പുതിയ ഫീച്ചറുകളെക്കുറിച്ച് എല്ലാവരും വേഗം പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ഫോണിൽ വന്നോ ഈ പുതിയ ഫീച്ചർ, വാട്സപ്പിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കൂ. ഞാൻ ദാ അടുത്തൊരു കിടിലൻ പാട്ട് കൂടെ പ്ലേ ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് പോവാണ്. കാലിഡോസ്കോപ്പാണ് ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ. കാരണം മണ്ണ് ജീവനുള്ളതാണ്. കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കളുടെ താവളമാണ് മണ്ണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളും അമിതമായ രാസവള പ്രയോഗങ്ങളും കാരണം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വലിയ തോതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണ്ണ് എങ്ങനെ ഫലഭൂയിഷ്ഠമാക്കാം, മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന വില്ലന്മാർ ആരൊക്കെയാണ്, കളനാശിനികളുടെ ഉപയോഗം മണ്ണിനെ എങ്ങനെ നശിപ്പിക്കുന്നു, മണ്ണിൽ സൂര്യപ്രകാശം തട്ടേണ്ടതിന്റെ ശാസ്ത്രീയമായ ആവശ്യകത എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൂടെയുണ്ട് ഞാൻ സുനൽ. മണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനും അത് ഫലഭൂയിഷ്ഠമാക്കാനും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആവശ്യത്തിന് ജൈവ വളങ്ങൾ ചേർക്കുക എന്നതാണ്. ഉണങ്ങിയ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, കമ്പോസ്റ്റ് എന്നിവ മണ്ണിലെ ജൈവാംശം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ജൈവ വളങ്ങൾ മണ്ണിലെ ഘടന മെച്ചപ്പെടുത്തുകയും ജലസംഭരണ ശേഷി കൂട്ടുകയും ചെയ്യുന്നു. ഇത് ചെടികളുടെ വേരുകൾക്ക് ആവശ്യത്തിന് വായുസഞ്ചാരവും ഈർപ്പവും നൽകും. മണ്ണിരകളുടെയും മറ്റ് ഉപകാരികളായ ജീവികളുടെയും എണ്ണം കൂട്ടാനായിട്ട് ജൈവവള പ്രയോഗം അനിവാര്യമാണ്. പച്ചില വളങ്ങളായ ശീമക്കൊന്ന, ചണമ്പ്, വൻപയർ എന്നിവ മണ്ണിൽ ചേർത്ത് കിളയ്ക്കുന്നത് നൈട്രജന്റെ അളവ് സ്വാഭാവികമായിട്ട് കൂട്ടും. കിച്ചൺ വേസ്റ്റുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ കമ്പോസ്റ്റും വീട്ടുവളപ്പിലെ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. മണ്ണിന്റെ ഫലപുഷ്ടി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണെപ്പോഴും തുറസായി കിടക്കാനായിട്ട് അനുവദിക്കാതെ ഇലകളോ വൈക്കോലോ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താനുള്ള മികച്ചൊരു മാർഗമാണ്. ഇത് മണ്ണിലെ ഈർപ്പം ആവിയായി പോകാതെ സംരക്ഷിക്കുന്നു. കനത്ത മഴ പെയ്യുമ്പോൾ ഉപരിതലത്തിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഒലിച്ചു പോകുന്നത് തടയാനായിട്ട് പുതയിടൽ വഴി സാധിക്കും. കൂടാതെ കാലക്രമേണ ഈ ഇലകൾ ചീഞ്ഞ് മണ്ണിൽ ലയിക്കുമ്പോൾ അത് മണ്ണിലെ ഹ്യൂമസ് അഥവാ ജൈവ കണങ്ങളുടെ അളവ് വലിയ തോതിൽ വർദ്ധിപ്പിക്കും. പുതയിടുന്നത് വഴി മണ്ണിലെ താപനില ഒരുപോലെ നിലനിൽക്കുകയും ഇത് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. തടങ്ങളിൽ അനാവശ്യമായി കളകൾ വളർന്ന് തടയാനും ഈ പ്രക്രിയ സഹായിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മണ്ണിന്റെ ഫലഭൂഷ്ഠത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ഒരേ സ്ഥലത്ത് ഒരേ വിള തന്നെ തുടർച്ചയായിട്ട് കൃഷി ചെയ്യാതെ വിള പരിക്രമണം നടത്തുന്നത്, അതായത് ക്രോപ്പ് റൊട്ടേഷൻ നടത്തുന്നത്, മണ്ണിന്റെ ഉൽപാദനക്ഷമത കൂട്ടും. ഒരു സീസണിൽ പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ അടുത്ത തവണ അവിടെ പയറുവർഗ്ഗങ്ങൾ നടുന്നത് മണ്ണിലെ നൈട്രജൻ നിലനിർത്താനായിട്ട് സഹായിക്കും. പയറുചെടികളുടെ വേരുകളിലുള്ള റൈസോബിയം ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ മണ്ണിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് കഴിവുള്ളവയാണ്. ഇത് മണ്ണിനെ സ്വാഭാവികമായി സമ്പുഷ്ടമാക്കുകയും അടുത്ത വിളയ്ക്കാവശ്യമായ പോഷകങ്ങൾ ഒരുക്കുകയും ചെയ്യും. കൂടാതെ മണ്ണിലെ ദോഷകരമായ ഫംഗസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കാനായിട്ട് ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് തുടങ്ങിയ ജൈവ മിശ്രിതങ്ങൾ ചേർക്കണം. ഇത് മണ്ണിലെ രോഗാണുക്കളെ നിയന്ത്രിച്ച് നിർത്തി ചെടികൾക്ക് മികച്ച പ്രതിരോധ ശേഷി നൽകും. ഇനി മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ്. ഇനി മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. നമ്മുടെ മണ്ണ് നശിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമിതമായ രാസവള പ്രയോഗമാണ്. ഉയർന്ന വിളവ് ലക്ഷ്യമിട്ട് അശാസ്ത്രീയമായി രാസവളങ്ങൾ ചേർക്കുമ്പോൾ മണ്ണിന്റെ സ്വാഭാവിക pH മൂല്യം വ്യതിചലിക്കുകയും മണ്ണ് അസിഡിക് ആവുകയും ചെയ്യും. മറ്റൊന്ന് കനത്ത വെള്ളക്കെട്ടാണ്. മണ്ണിൽ ദീർഘനേരം വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വേരുകൾക്ക് ശ്വസിക്കാനായിട്ട് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരികയും മണ്ണിലെ ഉപകാരികളായ സൂക്ഷ്മാണുക്കൾ നശിക്കുകയും ചെയ്യും. ഇത് മണ്ണിനെ ചതുപ്പ് നിലമാക്കി മാറ്റും. മണ്ണൊലിപ്പാണ് മറ്റൊരു വില്ലൻ. മഴക്കാലത്ത് ചെരുവുകളിലുള്ള മണ്ണ് സംരക്ഷിക്കാതെ വിടുമ്പോൾ മേൽമണ്ണ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോകുന്നു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും കെമിക്കൽ മാലിന്യങ്ങളും മണ്ണിലേക്ക് തള്ളുന്നതും മണ്ണിന്റെ ജീവനെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി കളനാശിനിയുടെ ഉപയോഗം മണ്ണിനെ നശിപ്പിക്കുമോ ഇല്ലയോ എന്നറിയാം മനോഹരമായ പാട്ടിനോട്.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. പല കർഷകരും ചോദിക്കുന്ന ചോദ്യമാണ് കളനാശിനികളുടെ ഉപയോഗം മണ്ണിനെ നശിപ്പിക്കുമോ എന്നത്. ഉത്തരം അതെ എന്ന് തന്നെയാണ്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ തളിക്കുന്ന കടുത്ത രാസ കീടനാശിനികൾ കളകളെ മാത്രമല്ല മണ്ണിന്റെ ജീവനെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. കളനാശിനികൾ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള കോടിക്കണക്കിന് ഉപകാരികളായ ബാക്ടീരിയകളെയും മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്ന മണ്ണിരകളെയും അവ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. ഇത് മണ്ണിനെ വെറും ഒരു ചത്ത മണ്ണാക്കി മാറ്റും. തുടർച്ചയായി കളനാശിനി പ്രയോഗം മണ്ണിന്റെ സ്വാഭാവിക ഘടനയെ തകർക്കുകയും മണ്ണ് കാടുപിടിച്ച് പാറ പോലെയാകാനായിട്ട് കാരണമാവുകയും ചെയ്യും. ഈ കെമിക്കലുകൾ മണ്ണിൽ ദീർഘനാൾ അവശേഷിക്കുന്നതുകൊണ്ട് ഭൂഗർഭജലം മലിനമാകാനും ഇത് കാരണമാകുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി കളകളെ നിയന്ത്രിക്കാനുള്ള ബദൽ മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം മനോഹരമായ പാട്ടിന്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ കളനാശിനിയുടെ കാര്യം പറഞ്ഞു, കളനാശിനി ഉപയോഗിക്കാൻ പാടില്ല, അത് മണ്ണിനെ ചത്ത മണ്ണാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഇനി കളകളെ നിയന്ത്രിക്കാനായിട്ട് ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ കളനാശിനികൾക്ക് പകരമായിട്ട് ജൈവശൈലിയിലുള്ള കള നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കേണ്ടത് മൺ സംരക്ഷണത്തിൽ അത്യാവശ്യമാണ്. കൈകൊണ്ട് കളകൾ പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വീടറകൾ ഉപയോഗിച്ച് ചെത്തി മാറ്റുകയോ ചെയ്യുന്നത് മണ്ണിലെ വായു സഞ്ചാരം കൂട്ടും. പറിച്ചു മാറ്റുന്ന കളകൾ ഒരു കാരണവശാലും ദൂരെ കളയരുത്. അവ ചെടികളുടെ ചുവട്ടിൽ തന്നെ പുതയായിട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങി നല്ലൊരു ജൈവവളമായിട്ട് മാറും. വൻപയർ പോലുള്ള മൂടി വിളകൾ വളർത്തുന്നത് കളകളെ സ്വാഭാവികമായിട്ട് തടയുകയും ചെയ്യും. പ്ലാസ്റ്റിക് മൾച്ചിംഗ് ഷീറ്റുകൾക്ക് പകരം ജൈവ പുതകൾ ഉപയോഗിക്കുന്നത് വഴി മണ്ണിലെ ഈർപ്പവും സൂക്ഷ്മാണുക്കളും സംരക്ഷിക്കപ്പെടും. കർഷകർ അധ്വാനം കുറയ്ക്കാനായിട്ട് കളനാശിനികളെ ആശ്രയിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ മണ്ണ് വരും തലമുറയ്ക്കായിട്ട് നിലനിൽക്കുകയുള്ളൂ. ഇനി മണ്ണിൽ സൂര്യപ്രകാശം കൊള്ളേണ്ടതിന്റെ ആവശ്യം എത്രത്തോളമാണെന്ന് പറയാം. നല്ലൊരു

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണിൽ സൂര്യപ്രകാശം കൊള്ളേണ്ടതിന്റെ ആവശ്യം എത്രത്തോളമാണെന്ന് പറയാം. കൃഷി ഇറക്കുന്നതിന് മുമ്പായിട്ട് മണ്ണിൽ നന്നായിട്ട് സൂര്യപ്രകാശം തട്ടേണ്ടത് ശാസ്ത്രീയമായി വളരെ നിർബന്ധമാണ്. ഇതിന് സോയിൽ സോളറൈസേഷൻ അഥവാ മണ്ണ് സൂര്യതാപമേൽപ്പിക്കൽ എന്നാണ് പറയുന്നത്. മണ്ണ് നന്നായി കിളച്ചിട്ട് വേണം വെയിൽ കൊള്ളിക്കാനായിട്ട്. കടുത്ത സൂര്യപ്രകാശം മണ്ണിൽ നേരിട്ട് തട്ടുമ്പോൾ മണ്ണിലെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന ദോഷകരമായ കീടങ്ങളുടെ മുട്ടകൾ, രോഗമുണ്ടാക്കുന്ന ഫംഗസുകൾ, വിരകൾ എന്നിവ നശിച്ചു പോകുന്നു. മണ്ണിലെ രോഗാണുക്കളെ പ്രകൃതിദത്തമായിട്ട് അണുവിമുക്തമാക്കാനുള്ള വഴി കൂടിയാണ് ഇത്. കടുത്ത വെയിൽ കൊള്ളുന്നത് വഴി മണ്ണിലെ പോഷകങ്ങൾ ചെടികൾക്ക് വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് പാകത്തിലുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. പുതിയ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് കുറഞ്ഞത് 10 മുതൽ 15 ദിവസമെങ്കിലും മണ്ണ് വെയിൽ കൊള്ളിക്കാനായിട്ട് കർഷകർ ശ്രദ്ധിക്കണം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തിലെ മണ്ണിൽ പൊതുവെ അമ്ലത്വം, അതായത് അസിഡിറ്റി അഥവാ പുളിപ്പ് കൂടുതലാണ്. ഈ പുളിപ്പ് കൂടിക്കഴിഞ്ഞാൽ മണ്ണിൽ എത്ര വളം ചേർത്ത് കഴിഞ്ഞാലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് മണ്ണിൽ വെയിൽ കൊള്ളിച്ച ശേഷം കൃത്യമായി കുമ്മായമോ ഡോളോമൈറ്റോ ചേർക്കണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ pH മൂല്യം ക്രമീകരിക്കാനായിട്ട് സഹായിക്കും. കൂടാതെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ജീവാമൃതം, പഞ്ചഗവ്യം, ഫിഷ് അമിനോ ആസിഡ് എന്നിവ മണ്ണിൽ ഒഴിക്കുന്നത് മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കോടിക്കണക്കിന് വർദ്ധിപ്പിക്കും. രാസവസ്തുക്കൾ പൂർണ്ണമായി ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ഈ കൂട്ടുകൾ ഉപയോഗിച്ചാൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നേക്കുമായിട്ട് നിലനിർത്താം. മണ്ണ് സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് വിഷമില്ലാത്ത നല്ല ആഹാരം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മണ്ണ് എന്ന് പറയുന്നത് വെറുമൊരു ചവിട്ടുപടി മാത്രമല്ല, അത് വരും തലമുറയുടെ ജീവന്റെ വിത്ത് കൂടിയാണ്. കളനാശിനികളും രാസവസ്തുക്കളും ഒഴിവാക്കി ജൈവവളങ്ങളും കൃത്യമായ സൂര്യപ്രകാശവും നൽകി നമ്മുടെ മണ്ണിനെ പൊന്നുപോലെ സംരക്ഷിക്കേണ്ടത് ഓരോ കർഷകന്റെയും കടമയാണ്. സുരക്ഷിതമായ മണ്ണിലൂടെ മാത്രമേ സമൃദ്ധമായ വിളവെടുപ്പ് നടത്താൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. വീണ്ടും അടുത്ത ദിവസം കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക FM 90.4 കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159002476 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു 11:58 മുതൽ തന്നെ ഇൻസ്റ്റന്റ് പാട്ടില് പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കോൾസ് വരാറുണ്ട്. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റന്റ് പാട്ടിന്റെ ടൈം മറന്നാൽ പോലും ലിസ്ണേഴ്സ് മറക്കാറില്ല. അതാണ് ഇൻസ്റ്റന്റ് പാട്ടിന്റെയും ഇൻസ്റ്റന്റ് പാട്ട് ലിസ്ണേഴ്സിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 12 മണിക്ക് ശേഷം, ഇൻട്രോയ്ക്ക് ശേഷം ഉള്ള കോൾസ് ആണ് നമ്മൾ എടുക്കുക. 12 മണിക്ക് ശേഷം മെസ്സേജ് ഒക്കെ വരുന്ന മെസ്സേജ് ആണ് നമ്മൾ പാട്ടിനായിട്ട് എടുക്കുക. വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി 2 മണിക്കൂർ നേരം ഇവിടെ കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തിക്കാനായിട്ട്. എങ്ങനെയാണ് പാട്ട് ആവശ്യപ്പെടുക എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഞാൻ മാറ്റിത്തരാം. 8281509000 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 8281509000 എന്ന സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂവും മെസ്സേജിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, ഒപ്പം തന്നെ ഏത് സിനിമയിലെ പാട്ടാണത് എന്നുകൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയല്ല, അത് ഉൾപ്പെടുത്തുക. ഓക്കെ, ഇനിയിപ്പോ വാട്സപ്പ് ഇല്ല, വിളിക്കാൻ നേരെ ഇല്ല എന്നൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് പാട്ട് കിട്ടിയവർ ഇന്ന് പാട്ട് ചോദിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എല്ലാവരുമായിട്ട് പറയുന്നു. നല്ല കുറെ പാട്ടുകൾ ഇനിയുള്ള 2 മണിക്കൂർ നേരം നിങ്ങൾ ആവശ്യപ്പെടുന്ന കുറെ നല്ല പാട്ടുകൾ കേൾക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്ന ഒരാൾ ഞാനാണ്. അപ്പോൾ നല്ല പാട്ടുകളല്ലേ, എല്ലാവർക്കും ഇഷ്ടമാകുന്ന, കേട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും കിട്ടുന്ന നല്ല കുറേ പാട്ടുകളൊക്കെ ഇന്ന് കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ സുനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുന്നു. അധികം വലിച്ചു നീട്ടുന്നില്ല, നിങ്ങളുടെ പാട്ടിനുള്ള നേരമാണല്ലോ. അപ്പം അതുകൊണ്ട് അതിൽ ആദ്യത്തെ പാട്ട്, എൻ്റെ ഇഷ്ടപ്പെട്ട ആദ്യത്തെ പാട്ട് വരുന്നുണ്ട്. ഒരു തമിഴ് ട്രാക്കാണ്, ഒരു 90s kids-നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പാട്ടാണ്, ഒരു വിജയ് പാട്ടാണ്. നമുക്ക് എന്തായാലും ആ ഒരു ഗാനം എൻജോയ് ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്, അഹല്യ FM 90.4.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു മനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് അഹല്യ FM 90.4 ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? ചിറ്റൂരിൽ നിന്നും കമൽ അല്ലേ? കമൽ എന്ന് മാത്രമേ ഉള്ളൂ, കമൽഹാസൻ. കമൽഹാസൻ, ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു കമൽഹാസൻ ചേട്ടാ? എന്താ ചെയ്യുന്നത്? ജോലി ചെയ്യാണോ?
2: ജോലി ഹാൻഡ്ലും വർക്കാണ്.
1: ജോലിയിലാണ്, ഓക്കെ. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
2: ഇങ്ങനെ ഓണം കഴിഞ്ഞാലേ

0: ചേട്ടാ വീണ്ടും വിളിക്കണേ.
1: ഈ സോങ് എന്റെ ഭാര്യ ഉമാമഹേശ്വരി, പിന്നെ ഏട്ടൻ നാഗരാജ്, ഏട്ടത്തി അമ്മ മഹാലക്ഷ്മി,
0: ഓക്കെ, എല്ലാവർക്കും ആയി ഡെഡിക്കേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കണേ. വിളിച്ചത് കമൽ ഹാസൻ ആയിരുന്നു. കമൽ ഹാസൻ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഹായ് അഹല എഫ് എം, ഐ എം ഗോപിക ഫ്രം ഓമയമള്ളം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അറിയില്ല. ഓമയമള്ളം, എനിക്ക് കരകാട്ടക്കാരൻ മൂവിയിലെ മാങ്കുയിലെ പൂങ്കുയിലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. മണിമുറ്റത്താവണിപ്പന്തൽ, അതുപോലെ തന്നെ മാങ്കുയിലെ പൂങ്കുയിലെ, കമൽഹാസനും ഗോപികയും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: കിട്ടില്ലെന്ന ഒരു തമിഴ് ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം എത്രയായിരിക്കുന്നു, 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ, ഞാൻ അപ്പൊ
1: മാധവൻ ചേട്ടാ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു?
2: സുഖമായിരിക്കുന്നു.
1: ഇന്ന് ഏത് പാട്ട്?
2: നാളേക്ക് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അതിന്റെ മുൻകൂട്ടിട്ട് ഒരു കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിനുള്ള പാട്ടാണ് എനിക്ക് വേണ്ടിയത്.
1: കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ടാണ് വേണ്ടത്. നന്ദന മനസ്സിന്
2: ജനങ്ങൾക്കും വേണ്ടിയിട്ട്.
1: ഓക്കെ, എല്ലാവർക്കും ആയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. താങ്ക് യു ചേട്ടാ, വീണ്ടും വിളിക്കണേ. വിളിച്ചത് മാധവൻ ചേട്ടനായിരുന്നു. മാധവൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത നന്ദനം എന്ന ചിത്രത്തിൽ ചിത്ര ചേച്ചി പാടിയിട്ടുള്ള അതിമനോഹരമായ പാട്ട് ഇതാ എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത മോഹൻദാസ് ആണ്. ഇപ്പൊ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യവന കഥയിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ്. ബദലഹീം കുടുംബ യൂണിറ്റിലൂടെ നമ്മൾ വീണ്ടും കേട്ട, നമ്മുടെ മനസ്സിലൊക്കെ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള, ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള പാട്ടാണ്. ആ ഒരു ഗാനം കൂടെ വരുന്നുണ്ട്. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഒന്നിക്കാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക്
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങി. രാജ്യം മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ചയും നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ SIT അന്വേഷണ പുരോഗതി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറും തമ്മിലെ ഉഭയകക്ഷി ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രാദേശിക ആഗോള വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇരുവരുടെയും ചർച്ച. ഇരു നേതാക്കളും നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ ബെൽജിയം പ്രധാനമന്ത്രി രാജ്ഘട്ട് സന്ദർശിച്ച് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിന് ബെൽജിയം പ്രധാനമന്ത്രി ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ബെൽജിയം പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കിനും അദ്ദേഹത്തോടൊപ്പമുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ രാജ്യം 7.8% സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. ന്യൂയോർക്കിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ആഗോളതലത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ബാങ്ക് ഓഫ് അമേരിക്കയുമായി സഹകരിച്ച് ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിലും വ്യവസായങ്ങളെ പിന്തുണയ്ക്കുന്നതിലും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. പരസ്പര ബഹുമാനം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയിൽ ഉറച്ച ബന്ധമാണ് ഇന്ത്യയും ബെൽജിയവും തമ്മിലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബെൽജിയൻ പ്രതിരോധമന്ത്രി തിയോ ഫ്രാങ്കിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൌമ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതകൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഘട്ടത്തിൽ അത്തരം വെല്ലുവിളികളെ നേരിടേണ്ടതിന്റെ പ്രാധാന്യവും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുടെ അടുത്തഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി. പഠന അടിസ്ഥാനം ശക്തിപ്പെടുത്തുക, ക്ലാസ് മുറികളിൽ നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിങ്ങനെ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ തെക്കേ ഇന്ത്യയിലെ 30 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന തുടങ്ങി. നശാമുക്ത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധനകളെന്ന് ED അറിയിച്ചു. കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് പരിശോധന. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് സംബന്ധിച്ച അന്വേഷണ പുരോഗതി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് സംബന്ധിച്ച തീരുമാനം SIT എന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയേക്കും. കഴിഞ്ഞ തവണ ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ അന്തിമ റിപ്പോർട്ട് അതിവേഗം സമർപ്പിക്കണമെന്ന് SIT നിർദ്ദേശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം ലഭിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ്ടും സമർപ്പിച്ച ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ലെന്ന് കാട്ടി പ്രശാന്ത് ആദ്യം സമർപ്പിച്ച ജാമ്യഹർജി കോടതി തള്ളിയിരുന്നു. ദ്വാരപാലക ശില്പപാളി സ്വർണ്ണ കവർച്ചാ കേസിൽ 17-ാം പ്രതിയാണ് പ്രശാന്ത്. സംസ്ഥാന ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ പോലീസ് രാജിലൂടെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതികരണം നേടേണ്ടിവരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് SFI മാർച്ചിനിടെ പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ രീതിയിലാണ് നീങ്ങുന്നതെന്നും ഈ ശൈലി മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി. ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്ത്രീകളെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാകരുത് മതവ്യാഖ്യാനങ്ങളെന്നും ബേബി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ച് CPI നിലപാട് ഉറച്ചതാണെന്നും അതിൽ യാതൊരു മാറ്റവുമില്ലെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പദവി ഒഴിച്ചിടുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും CPIM CPI ഉഭയകക്ഷി ചർച്ച എന്നത് പാർട്ടി സംസ്ഥാന ദേശീയ സെക്രട്ടറിമാർ തമ്മിലായിരിക്കുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും ബിനോയ് വിശ്വം ഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കേന്ദ്ര കമ്മിറ്റി പുറത്തിറക്കിയ റിവ്യൂ രേഖയുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പാർട്ടി യോഗത്തിൽ സംസാരിച്ചതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ലെന്നും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുല്ലപ്പെരിയാറിലെ സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ നദീജലകാര്യ ഉപദേഷ്ടാവ് ജെയിംസ് വിൽസൺ പറഞ്ഞു. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവർത്തിച്ച ആവശ്യത്തെ തുടർന്നാണ് വിയോജിപ്പ് അറിയിച്ചതെന്നും അല്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ ദീർഘകാല വികസന സാധ്യതകളും ഭാവി വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന രണ്ടു ദിവസത്തെ റീ ഇമാജിനിങ് കേരളം ശില്പശാല നാളെയും മറ്റന്നാളും IIM ക്യാമ്പസിൽ ചേരും. മുഖ്യമന്ത്രി VD സതീശനും എല്ലാ മന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിന്റെ ഭാവി വികസനത്തിന് പുതിയ ആശയങ്ങളും തന്ത്രപരമായ സമീപനങ്ങളും രൂപപ്പെടുത്തുന്നതിന് സംവാദവേദിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IIMലെ അധ്യാപകരോടൊപ്പം ജപ്പാനിലെ കിയോ സർവകലാശാല, കിംഗ്സ് കോളേജ് ലണ്ടൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും സെഷനുകൾ നയിക്കും. ഇന്ത്യ EOS-05 ഭൌമ നിരീക്ഷണ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV F-17 റോക്കറ്റിലാണ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. EOS-05 ജിയോ സിൻക്രോണസ് ഭ്രമണപഥത്തിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണിതെന്നും ഈ ദൌത്യം ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ശേഷികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റിന് കീഴിലെ നാവിക NCC കേഡറ്റുകളുടെ ജലസാഹസിക യാത്രയ്ക്ക് കൊല്ലം തേവള്ളിയിൽ തുടക്കമായി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ കെ ലോകനാഥൻ തേവള്ളിയിലെ NCC ജെട്ടിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കേഡറ്റുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച തേവള്ളി ജെട്ടിയിൽ പായ്വഞ്ചി പര്യടനം അവസാനിക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 UAE ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഞായറാഴ്ച ദുബായിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി മികച്ച വിജയം നേടിയിരുന്നു. പ്രഥമ വനിതാ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഭരണസമിതിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ഇന്ത്യയെ ആതിഥേയരായി പ്രഖ്യാപിച്ചത്. US ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഒന്നാം സീഡായ ആര്യാന സബലേങ്ക കൊളീന ലങ്സെങ്കയെ തോൽപ്പിച്ച് മൂന്നാം റൌണ്ടിലേക്ക് കടന്നു. ന്യൂയോർക്കിൽ ആർതർ ആഷി സ്റ്റേഡിയത്തിലെ മത്സരത്തിൽ 2 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സബലേങ്കയുടെ ജയം. ഹ്യുണ്ടായ് വേൾഡ് ആർച്ചറി പാരാ സീരീസിന് മറ്റന്നാൾ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലെ സബർമതി നദീതീരത്താണ് 5 ദിവസത്തെ മത്സരം. 20 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം അത്ലറ്റുകൾ പങ്കെടുക്കും. നാളെയാണ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ആലപ്പുഴ കൈചൂണ്ടിമുക്കിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 യുവാക്കൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. മണ്ണഞ്ചേരി സ്വദേശികളായ സബീർ, റിൻഷാദ് എന്നിവരാണ് മരിച്ചത്. മണ്ണഞ്ചേരി ഷിജാസിനാണ് ഗുരുതര പരിക്ക്. പുലർച്ചെയായിരുന്നു അപകടം. കണ്ണൂർ പേരാവൂരിൽ 3 യുവാക്കൾക്ക് വെട്ടേറ്റ സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് കൂരിയാടൻ അൻസർ, പട്ടനാടൻ അരുൺ, അഭിജിത് മേൽമുരിങ്ങോടി എന്നിവർക്ക് വെട്ടേറ്റത്. പരിക്കേറ്റവർ ചികിത്സയിലാണ്. വ്യക്തിവൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തടവുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രിസൺ ഓഫീസർക്കെതിരെ പോലീസ് കേസെടുത്തു. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞതിന് മർദ്ദിച്ചെന്ന് തടവുകാരനായ ജലാലുദ്ദീൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് പരാതി നൽകിയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ഓപ്പറേഷൻ തണ്ടർ പരിശോധനയുടെ ഭാഗമായി അടിമാലിയിലെ വാടക വീട്ടിലെ റെയ്ഡിൽ 5 കിലോയിലേറെ ഉണക്ക കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു. കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനി ഡയാന ബിജുവിനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റും ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും അറസ്റ്റ് ചെയ്തത്. സ്വർണവില വർദ്ധിച്ചു. പവന് 2,440 രൂപ കൂടി 1,13,920 രൂപയായി. ഗ്രാമിന് 14,240 രൂപയാണ് വില. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിന് ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16-നാണ് നട തുറക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെബറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങി. രാജ്യം മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ചയും നിക്ഷേപ അന്തരീക്ഷവും കൈവരിച്ചെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ SIT അന്വേഷണ പുരോഗതി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. ഗവൺമെന്റിനെതിരായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ് നീക്കമെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇവിടെ മൊത്തം പാട്ട്.
2: ആകാശവാണി വാർത്തകളെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റോക്സ് ആണ്, കുവൈറ്റിൽ നിന്നും. ആകാശപ്പാലക്കൊമ്പിൽ എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ടാണ് കേട്ടോ. ആകാശമിട്ടായി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ് റോക്സ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. താങ്ക് യു റോക്സ് പാട്ട് ചോദിച്ചതിൽ. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജ്യോതി പാറയാണ് ചോദിച്ചിരിക്കുന്നത്. മലരെ മൗനമ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമാണ് കർണ എന്ന ചിത്രത്തിലെ ഗാനം. ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: ജാനകിയമ്മയും എസ് പി ബിയും ചേർന്ന് പാടി അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുലൈമാൻ ചേട്ടനാണ്, കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും. ഇത്രയും നേരം അദ്ദേഹത്തിന്റെ കോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കോൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുന്നു. കുഴപ്പമില്ല, ഞാൻ പാട്ട് വെച്ച് തരുന്നുണ്ട്. കാത്തിരുന്ത് കാത്തിരുന്ത് എന്ന് തുടങ്ങുന്ന മനോഹരമായ പാട്ടാണ്. വൈദേഹി കാത്തിരുന്താൽ എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള ഞാൻ മെസ്സേജ് വായിച്ചുതരാം. ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഞാൻ ഷീബ കുമരകം. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരണം, സന്ദർഭം എന്ന ചിത്രത്തിലെ പണ്ടൊരു കാട്ടിൽ ഒരു ആൺസിംഹം മതിച്ചു വാണിരുന്നു. ഡെഡിക്കേഷൻ സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സൗഹൃദവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കുമായിട്ട് ആ ഒരു പാട്ട് ഒരു കഥ പറയുന്ന പാട്ടാണല്ലേ. ഒരു കഥ കേൾക്കുന്ന രീതിയിൽ ആ പാട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ആ ഒരു ഗാനം കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: പഴയ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുന്നു, 1 മണി പിന്നിട്ടിരിക്കുന്നു അല്ലെ. ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിച്ച ആദ്യത്തെ ഹാഫ് അങ്ങ് പിന്നിട്ട് രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ബാലൻ
1: ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? പല്ലശ്ശേനക്കാരൊക്കെ എന്ത് പറയുന്നു?
2: അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ എന്റെയൊക്കെ ഒരു സന്തോഷത്തിൽ
1: സന്തോഷത്തിലങ്ങിരിക്കുകയാണ്. ഓക്കേ, അപ്പൊ ആ സന്തോഷത്തിൽ ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് മകളില്ല എന്ന സിനിമയിലെ രാവിന്നില കാഹി തുളുമ്പും മേഘാദ്രമാവുന്നു എന്നുള്ള ഒരു പാട്ട്.
1: നല്ലൊരു പാട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, പാട്ട് വെച്ചുതരാം, വീണ്ടും വിളിക്കണേ. താങ്ക് യു സോ മച്ച്. വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. ബാലൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത മനോഹരമായ പാട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷാജിദ പുള്ളിമാൻചള്ളയാണ് കേട്ടോ. പുള്ളിമാൻചള്ള നല്ല സ്ഥലപ്പേരല്ലേ. ഈ ഒരു സ്ഥലത്ത് പണ്ട് കുറെ പുള്ളിമാനുകൾ ഉണ്ടാവും. ഷാജിദ പുള്ളിമാൻചള്ള റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം കല്യാണി സോങ് ആണ്, ശ്രേയ ഘോഷാലിന്റെ. ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ തന്നെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ഒരുപാട് തവണ ഈ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. ഇതാ വീണ്ടും ആ പാട്ട് വെക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഷാജിദ പുള്ളിമാൻചള്ളയും ഒപ്പം തന്നെ ബാലൻ ചേട്ടനും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകളാണ് നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നത്. ഏത് പാട്ട് ആദ്യം വേണം? രാവിന്നില കായൽ വേണോ അതോ കല്യാണി വേണോ? കല്യാണി കേൾക്കാം അല്ലേ. ഷാജിദ പുള്ളിമാൻചള്ള റിക്വസ്റ്റ് ചെയ്ത കല്യാണി പാട്ട് ആദ്യം വരുന്നു, ദെൻ ബാലൻ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത രാവിന്നില കായൽ പാട്ടും വരും. എൻജോയ് ചെയ്തോളൂ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ദാസേടൻ പാടി അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് സ്നേഹത്തോടുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ എന്നും സ്വന്തമായ കൊഞ്ഞാമറിൽ നിന്ന് കെ ഷൈഫുദ്ദീൻ.
1: ഷൈഫുദ്ദീൻ ചേട്ടനും സ്നേഹത്തോടെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ.
2: താങ്ക് യു, താങ്ക് യു.
1: ഫുഡ് കഴിച്ചോ? ലഞ്ച് കഴിച്ചോ?
2: ഇല്ല, അപ്പോ വന്നിട്ട്
1: രണ്ട് മണിയുടെ ഉള്ളിൽ കഴിക്കും അല്ലേ? ഓക്കെ, അപ്പൊ കഴിക്കാൻ പോകുന്നതിന് മുന്നേ, നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്ക് ധർമ്മപത്തിനി മോഹിലെ ജാനകിയമ്മയും രാജാ സാറും മ്യൂസിക്കും നന്നായിരിക്കും, എന്റെ വരികളും നന്നായിരിക്കും. നാൻ തേടും ചെവന്തി ഇത് ഒരു നാൾ പാർട്ട് അന്തിയിൽ പൂത്തത്
1: തീർച്ചയായിട്ടും വെച്ചുതരാം. താങ്ക് യു ചേട്ടാ, വീണ്ടും താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. ചേട്ടൻ റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് ശശികല ചേച്ചിയുടെ മെസ്സേജ് ഞാൻ വായിക്കാം. ശശികല ചേച്ചി ചോദിച്ചിരിക്കുന്ന ഗാനം ആനന്ദം എന്ന തമിഴ് മൂവിയിലെ എണ്ണ ഇതുവോ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റൻ പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: രണ്ട് തമിഴ് പാട്ടുകളെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി അടുത്തതും രണ്ട് തമിഴ് പാട്ടുകളാണ് കേട്ടോ. അതിൽ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുനിൽ ഫ്രം പാലക്കാടാണ്. കാതൽ കിറുക്കൻ എന്ന സിനിമയിലെ പൂവേ മുതൽ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. പാലക്കാട് നിന്നും ഡിൻസിയാണ്. സത്യം മൂവിയിലെ എൻ അൻപേ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിൻസിയും സുനിൽ പാലക്കാടും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ബീന ചേച്ചിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണിനും കണ്ണാടിക്കും എന്ന സിനിമയിലെ തനിച്ചിരിക്കുമ്പോൾ എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുചിത്ര കുട്ടപ്പനാണ്. ഹായ് ഹലോ സുനിലേട്ട, സുഖമല്ലേ? ഞാൻ സുചിത്ര കുട്ടപ്പൻ. എനിക്ക് ഇന്ന് വേണ്ട പാട്ട് രജനീകാന്ത് സാർ അഭിനയിച്ച പടയപ്പ എന്ന തമിഴ് സിനിമയിലെ വെട്ടിക്കൂടി വിട്ട് എന്ന് തുടങ്ങുന്ന പാട്ട് വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ട്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ തോന്നും. ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സുചിത്ര കുട്ടപ്പൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സുചിത്രയും ഒപ്പം തന്നെ ബീന ചേച്ചിയും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: പടയപ്പ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ 3 പാട്ടുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ പാട്ടുകൾ എന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ പാട്ട് നിഷ ചേച്ചി റിക്വസ്റ്റ് ചെയ്ത പാട്ടാണ് കേട്ടോ. വെണ്ണിലാവോ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. പിൻഗാമി എന്ന ചിത്രത്തിൽ കെ എസ് ചിത്ര പാടിയിട്ടുള്ള അതിമനോഹരമായ ഗാനം, ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും സുജിതയാണ്. വെയിൽ എന്ന മൂവിയിലെ ഉരുകതേ മരുകതേ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗാനം കൂടെ വരുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാജ്വലാണ്. കൊഞ്ചിക്കരയല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് പൂർണ്ണമാവുകയാണ്. നല്ല കുറെ തമിഴ് മലയാളം പാട്ടുകൾ കേൾക്കാനായിട്ട് ഇന്ന് സാധിച്ചു. എല്ലാ ജോണറിലെ പാട്ടുകളും ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ ഒരുപാട് സന്തോഷം. ഇതുപോലെ ഇനിയും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും വിട വാങ്ങുന്നു. ഞാൻ സുനൽ, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: ഒന്നര വയസ്സ് മുതൽ പാട്ട് പാടിയിരുന്ന ഒരു കുട്ടി, ഒരു വിജയദശമി നാളിൽ പിറന്ന വിജയലക്ഷ്മി. റേഡിയോ കേൾക്കുകയും പാട്ടുകളെ ഇഷ്ടപ്പെടുകയും പാട്ടിൻ്റെ ആഴത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത ഗായത്രി വീണ വായിക്കുന്ന ആൾ, സ്കൂൾ കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. ഈ ഒരു ഗായികയെ പറ്റിയുള്ള പാട്ടുകളും ഓർമ്മകളും ഒക്കെയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ കൂടുതൽ സ്പെഷ്യലാക്കുന്നത്. ഒരു യുണീക്ക് ശബ്ദം കൊണ്ട് മലയാളികൾക്കും തമിഴ് പ്രേക്ഷകർക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ട, ഏറെ സ്നേഹത്തോടെ വിജി എന്ന് വിളിക്കുന്ന വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൾ എന്നും മലയാളികൾക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഗാനങ്ങൾ തന്നെയാണ്. ഒത്തിരി പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ആദ്യം ഏത് പാട്ട് പ്ലേ ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. കാരണം ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഒരിടം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കേൾക്കണം എന്ന് എപ്പോഴും എപ്പോഴും ആഗ്രഹം തോന്നുന്ന ഒരു പാട്ടാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നണി ഗായികയും കലാകാരിയും ഗായത്രി വീണ കലാകാരിയും ഒക്കെ ആയിട്ടുള്ള വൈക്കം വിജയലക്ഷ്മിയുടെ ജയ് ഭീം എന്ന തമിഴ് സിനിമയിലെ പാട്ടിലൂടെയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. സീൻ റോൾഡൻ കമ്പോസ് ചെയ്ത്, യുഗഭാരതി വരികൾ എഴുതി, ജയ് ഭീം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈക്കം വിജയം ലക്ഷ്മി പാടിയ മണ്ണിലെ ഈരമുണ്ട് എന്ന മനോഹര ഗാനം. ഈ ഗാനം ആദ്യം തന്നെ പ്ലേ ചെയ്യണം എന്ന എൻ്റെ ആഗ്രഹമാണ് ഞാനിവിടെ നിറവേറ്റുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം ആർ ജി ഹീരാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ

ചില ശബ്ദങ്ങൾ അങ്ങനെയാണല്ലേ, പാട്ട് തീർന്നാലും ആ ശബ്ദം മനസ്സിൽ അങ്ങനെ നിലനിൽക്കും. അത്തരം മനോഹരമായ ഒരു യുണീക് ശബ്ദത്തിനുടമയാണ് വൈക്കം വിജയലക്ഷ്മി. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുകയാണ്. പാരന്റ്സ് തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ഭാഗ്യവുമായി വിജി കാണുന്നത്. ഒരു പാട്ടുകാരി ആക്കണമെന്ന അവരുടെ ആഗ്രഹത്തിന് ഏറ്റവും ഭംഗിയായി മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കലാകാരി. ഒരുപാട് ഫാൻസ് ഉണ്ട് വിജയലക്ഷ്മി എന്ന ഗായികയ്ക്ക്. വായാടി പെത്തപ്പുള്ള പോലെയുള്ള നല്ല മനോഹരമായ പാട്ടുകൾ തമിഴിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ദിബു നിനൻ തോമസിന്റെ മറ്റൊരു മനോഹര ഗാനം, ഒരു നാഷണൽ അവാർഡിന്റെ തിളക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എറണാകുളത്ത് പോയി ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഒരു 3D ഫിലിമാണ്, ഒരു താരാട്ട് പാട്ടാണ്. എന്നാൽ അതിൽ ഫീലും ഉണ്ട്, ഒരു എനർജിയും നമ്മൾ അതിനനുസരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭംഗിയായി ആ കലാകാരി ചെയ്തു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ആ അവാർഡ് എന്ന് പറയുന്നത്. സോ ദിബു നിനൻ തോമസ് കമ്പോസ് ചെയ്ത് മനു മഞ്ജിത് വരികൾ എഴുതിയ അജയന്റെ 2 മോഷണം എന്ന സിനിമയിലെ ഈ ഗാനം എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയുടെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ദിസ് ഇസ് RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകനെ ഞെട്ടിച്ച ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. ഒരു നാടകഗാനം സ്റ്റൈലിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ് നടൻ എന്ന സിനിമയിലെ ഒറ്റയ്ക്ക് പാടുന്നു എന്ന ഗാനം. തൃശൂർ ചേതന സ്റ്റുഡിയോയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ട്രാക്ക് കേട്ടു, വിജയലക്ഷ്മി നല്ല ഭംഗിയായും ആ പാട്ട് പഠിക്കുകയും പെട്ടെന്ന് തന്നെ പാടാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഔസേപ്പച്ചൻ ഒരു അത്ഭുതമായിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഇങ്ങനെ പാടാൻ സാധിക്കും? പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ നീ ശ്വാസമൊന്നും എടുക്കുന്നില്ലേ എന്ന് ഔസേപ്പച്ചൻ ചോദിച്ചതൊക്കെ വൈക്കം വിജയലക്ഷ്മി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ഒരു ഗാനം, അത്രയധികം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു ഗാനം കൂടിയാണ് ഒറ്റയ്ക്ക് പാടുന്നു എന്ന ഗാനം. ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത് ഡോക്ടർ മാധവ് വാസുദേവ് വരികൾ എഴുതിയ നടൻ എന്ന സിനിമയിൽ വൈക്കം വിജയലക്ഷ്മി പാടിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കാണ് ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അഹല്യ എഫ് എം 90.4. ദിസ് ഇസ് ആർ ജെ ഹീര വിത്ത് യു. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

മൺമറഞ്ഞു പോയവരെയൊക്കെ മനസ്സിലേക്ക് ആവാഹിച്ച് പാടേണ്ട ഒരു പാട്ട്. ആ പാട്ട് വളരെ ഭംഗിയായി തന്നെ പാടുകയും ചെയ്തു. വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, ഉപ്പിനു പോണ വഴിയേത് എന്ന ഒരു വ്യത്യസ്തമായ ഗാനം. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുണ്ട് ആ പാട്ടിന് എന്നുള്ളതാണ്. വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക ഒരു ഗായത്രി വീണ വായിക്കുന്ന കലാകാരിയെ മാത്രമല്ല, ഒരു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളെ എല്ലാം ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഔസേപ്പ് അച്ഛൻ കമ്പോസ് ചെയ്ത് മിമിക്രിയും പാട്ടും ചിരിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വളരെ മനോഹരമായി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ് ഉപ്പിനു പോണ വഴിയേത്. ഉട്ടോപ്പിയിലെ രാജാവ് എന്ന സിനിമയിൽ ഈ ഒരു പാട്ടിൻ്റെ കമ്പോസിഷൻ സമയത്ത് മമ്മൂക്കയും കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു പാട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായ വൈക്കം വിജയലക്ഷ്മിയുടെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഔസേപ്പ് അച്ഛൻ കമ്പോസ് ചെയ്ത് ജാസി ഗിഫ്റ്റും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് പാടിയ പാട്ട്, പി എസ് റഫീഖിന്റെ വരികൾ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ശരി.
1: രണ്ട് എനർജറ്റിക് കലാകാരികൾ ഒരുമിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു മാജിക്, റിമി ടോമി ആൻഡ് വിജയലക്ഷ്മി. ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. കേട്ടോണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. വൈക്കം വിജയലക്ഷ്മി എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഓർക്കുകയാണ്. അവിടെയാണ് റിമി ടോമി ആൻഡ് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ സംഭവിക്കുന്നത്. ഒരു മാർഗം കളി സ്റ്റൈലിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്, ഒരു ക്രിസ്ത്യൻ കൾച്ചർ, അങ്ങനെ ഒരു പാട്ട്, ഒരു ഒരു സിറ്റുവേഷൻ ഒരു സിനിമയിൽ വരുമ്പോൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വൈക്കം വിജയലക്ഷ്മിയും റിമി ടോമിയുടെ ഒരു കോമ്പിനേഷൻ അവിടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു അത്ഭുതമായി തോന്നുന്നു. കാരണം രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് വോയിസുകളാണ്, പക്ഷെ വളരെ മനോഹരമായിട്ടാണ് അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. പാരുടായ മറിയമ്മേ എന്ന് പറയുന്ന ഈ ഗാനം ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആണ്. പല കല്യാണ വീടുകളിലും നമ്മൾ ഈ പാട്ട് കേൾക്കാറുണ്ട്. സോ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയിൽ നാദിർഷ കമ്പോസ് ചെയ്ത് സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ മാത്രമല്ല തമിഴ് സിനിമയിലും ഒട്ടനവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു ഗായിക കൂടിയാണ് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. കേട്ടുകൊണ്ടിരിക്കുന്ന ദഹലി FM 90.4 വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഗാനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ടിവിയിൽ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പാട്ട് കേട്ടിട്ട് കൊള്ളാലോ ഈ പാട്ട് എന്നൊക്കെ ആലോചിച്ച് ഡാൻസ് ചെയ്തിരുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരെയും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേപ്പിച്ച് ഡാൻസ് ചെയ്യാൻ കെൽപ്പുള്ളൊരു പാട്ടാണ് ഡി മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം വളരെ എനർജറ്റിക് ആയിട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദം കൂടി വരുമ്പോൾ മറ്റൊരു മാജിക് സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു പാട്ട് എറണാകുളത്ത് വന്നിട്ടാണ് ഡി മാൻ വൈക്കം വിജയലക്ഷ്മിയെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് വളരെ അത്ഭുതമായിരുന്നു. ഒരു ഐറ്റം സോങ് ആണ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് സോങ് ആണ് വിജയലക്ഷ്മി പാടാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അതൊരു വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് വിജയലക്ഷ്മി ഏറ്റെടുത്തത്. എന്നാൽ വളരെ ഭംഗിയായി തന്നെ ആ പാട്ടിന് വേണ്ട ഇമോഷൻസ് ആൻഡ് ആ ടോണിലുള്ള ചേഞ്ച് ഒക്കെ വളരെ ഭംഗിയായി പാടുകയും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു ഗാനം. ഒരുപാട് പാട്ടുകൾ ഡി മാൻ വേണ്ടി പാടിയിട്ടുണ്ടെങ്കിലും ഈ ഫാസ്റ്റ് നമ്പർ തീർച്ചയായിട്ടും പലരുടെയും ഒരു ഫാസ്റ്റ് നമ്പർ ലിസ്റ്റിലുണ്ടാകുന്ന പാട്ട് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്തതായി വീരശിവാജി എന്ന സിനിമയിൽ ഡി മാൻ കമ്പോസ് ചെയ്ത് അരുൺ രാജ കാമരാജ് വരികൾ എഴുതി വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട് ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേ.

മലയാളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. തമിഴ്നാട് സർക്കാരും വൈക്കം വിജയലക്ഷ്മി ആദരിച്ചിട്ടുണ്ട്. ഒരു ഗോൾഡ് മെഡൽ തമിഴ്നാട് സർക്കാർ നൽകിയത് കഴുത്തിലിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് വൈക്കം വിജയലക്ഷ്മിക്ക് ഒരു അഭിമാന നിമിഷമായി തന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു മൊമെന്റ് അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ്. തമിഴ് സിനിമയിൽ ഒരു ആരവല്ലി സൂരവല്ലി എന്ന് പറയുന്ന ഒരു ഒരു ഫാസ്റ്റ് നമ്പർ തന്നെയാണ് പിന്നെയും പാടിയിട്ടുള്ളത്. 2016 ആ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും തമിഴ് പ്രേക്ഷകർക്ക് വൈക്കം വിജയലക്ഷ്മിയോടുള്ളതായിട്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം ആ വോയിസും ആ ടെക്സ്ചറും ആ തമിഴ് ഭാഷയെ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന ഒരു ഗായികയെ അവരെന്നും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ശീലം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ടും ഈ അംഗീകാരവും ഏറെ പ്രിയപ്പെട്ടതാകുന്നു. സോ ഈ സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വേലയിന് വന്നിട്ട വേലക്കാരൻ എന്ന സിനിമയിൽ സി സത്യ കമ്പോസ് ചെയ്ത് യുഗഭാരതി വരികൾ എഴുതി വിജയലക്ഷ്മിയും ബി എം മഹാലിംഗവും ചേർന്ന് പാടിയ പാട്ട് ആരവല്ലി സൂരവല്ലി. ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹല്യ FM 90.4 ആർ ജി ഹീര വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

കാഴ്ചപരിമിതി തന്നെ ബാധിക്കുന്നില്ല എന്ന് തീർച്ചയായും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഗായിക കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി. അതുകൊണ്ട് തന്നെ പാട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതുകയും സാധകം ചെയ്യുകയും വളരെ ഭംഗിയായി പ്രാക്ടീസ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു ഗായികയാണ്. അത് പൂജാമുറി ആയിക്കോട്ടെ, തൻ്റെ ഇൻസ്ട്രുമെൻ്റുകളായിക്കോട്ടെ, അവിടെയാണ് തൻ്റെ ലോകം കണ്ടെത്തുന്നതും. കൃത്യമായി സാധകം ചെയ്ത്, കൃത്യമായി പ്രാക്ടീസ് ചെയ്ത്, നാമജപങ്ങളൊന്നും മുടക്കാതെ ഈശ്വരനിലും സംഗീതത്തിലും വിശ്വസിക്കുന്ന ഒരു ഗായിക. ആ ഗായികയുടെ ആദ്യത്തെ ഗാനം, എനിക്ക് തോന്നുന്നു മലയാളികൾ ഈ ശബ്ദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് ഈ ഒരു പാട്ടിലൂടെയാണ്. സെല്ലുലോയിഡ് എന്ന സിനിമയിലെ കാറ്റേ കാറ്റേ എന്ന ഗാനം, ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഈ പാട്ട്, അതിലെ ഈ ശബ്ദം തീർച്ചയായിട്ടും നമുക്ക് മാറ്റി നിർത്താനാകാത്ത ഒന്ന് തന്നെയാണ്. ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഗാനങ്ങൾ നിങ്ങളെ സഹായിക്കും. സോ ഒന്ന് നമുക്ക് ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിട്ട് വരാം. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത്, റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ജി ശ്രീനിവാസനും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീറ ഓൺ അഹല്യ FM 90.4.

ഒരു പാട്ട് ഒരാൾക്ക് പാടാം, ആ പാട്ടിൽ ചിലപ്പോൾ രണ്ടാൾ പാടാം, മൂന്നാൾ പാടാം, നാല് പേര് പാടാം. പക്ഷേ ചില പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ചില ശബ്ദങ്ങൾ ആ പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം RJ ഹീര, വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയുടെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു കല്യാണവുമായി റിലേറ്റ് ചെയ്ത റീലുകൾ നമ്മൾ കാണുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും അവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പലപ്പോഴും റേഡിയോയിലും അല്ലെങ്കിൽ പല സ്റ്റേജ് ഷോസിലും ഈ ഒരു പോർഷൻ കേൾക്കാൻ വേണ്ടി ആൾക്കാർ വെമ്പി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പാട്ടിനെയും ഈ ശബ്ദത്തിനെയും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. ഒരു അപ്ലിഫ്റ്റിംഗ് ക്വാളിറ്റി ഉള്ളൊരു ശബ്ദത്തിന് ഉടമയാണ് എന്നുള്ളത് തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിയെ വ്യത്യസ്തമാക്കുന്നത്. തെരി എന്ന സിനിമയിലെ ഉണ്ണാലേ എന്നാലും എൻ ജീവൻ വാഴുതേ എന്ന ആ പാട്ടിലെ ഒരു സംസ്കൃതം പോർഷനാണ് വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ളത്. പക്ഷേ ആ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഇസ് ട്രൂലി ഹെവൻലി എന്നൊക്കെ പറയണം. സോ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഹരിഹരനൊപ്പം ഒരു പാട്ട് പാടാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിക്ക് ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്. സോ ഈ പാട്ട് തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നു. തെരി എന്ന സിനിമയിൽ ജി.വി. പ്രകാശ് കുമാർ കമ്പോസ് ചെയ്ത്, നാ മുത്തുകുമാറും ആർ ത്യാഗരാജനും വരികൾ എഴുതി, വൈക്കം വിജയലക്ഷ്മിയും ഹരിഹരനും സൈന്തവിയും ചേർന്ന് പാടിയ പാട്ട്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല. ഇത്തരം സെട്ടാരിക്കലായിട്ടുള്ള പാട്ടുകൾ ചെയ്യുമ്പോൾ പല മ്യൂസിക് കമ്പോസേഴ്സിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരേ ഒരു പാട്ടുകാരിയുടെ ശബ്ദം മാത്രമാണ്. അത് വൈക്കം വിജയലക്ഷ്മിയുടേതാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4. നിങ്ങളോടൊപ്പം ആർജി ഹീര. ഭരതനാട്യം എന്ന സിനിമയിലും ഇതുപോലൊരു സെറ്റാരിക്കൽ സോങ് ഉണ്ട്, വമ്പന്മാരായി എന്നൊരു ഗാനം. വളരെ മനോഹരമായി വരികൾ എഴുതിയിട്ടുള്ള പാട്ടാണ്. മനു മഞ്ജത്തിന്റേതാണ് വരികൾ. പക്ഷേ ഇത്തരം പാട്ടുകൾ വളരെ ഭംഗിയായി പാടുക, ഓരോ വരികളിലും കൊടുക്കേണ്ട വികാരങ്ങൾ ഏതാണോ അത് കൃത്യമായി കൊടുക്കുക എന്ന് പറയുന്ന ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പാട്ടുകൾക്ക് പല കമ്പോസേഴ്സും വിജയലക്ഷ്മിയുടെ ശബ്ദം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. സാമുവൽ എബി കമ്പോസ് ചെയ്ത്, മനു മഞ്ജത്ത് വരികൾ എഴുതി, ഭരതനാട്യം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. ഇനിയും വിജയലക്ഷ്മിയുടെ, വൈക്കം വിജയലക്ഷ്മിയുടെ, ഡോക്ടർ വിജയലക്ഷ്മിയുടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വിജയുടെ ഇനിയും ഗാനങ്ങൾ ഉണ്ടാകട്ടെ. അതെല്ലാം കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
4: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ എഫ് 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മുടെയൊക്കെ അടുക്കളയിൽ കറികൾക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന തികച്ചും സാധാരണമായ ഒരു സുഗന്ധ വ്യഞ്ജനത്തെ കുറിച്ചാണ്. അതാണ് ഗ്രാമ്പു. ഈ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിലോ അല്ലെങ്കിൽ ദിവസേന കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പല്ല് വേദന വരുമ്പോൾ ഒരു ഗ്രാമ്പു കടിച്ചു വെക്കാൻ മുത്തശ്ശിമാര് പറയാറുണ്ട്, ശരിയല്ലേ? അത് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടും ചെയ്തിട്ടും ഉണ്ടല്ലേ. എന്നാൽ വെറും ഒരു പല്ല് വേദന സംഹാരി മാത്രമാണോ ഈ ഗ്രാമ്പു? അല്ലേ അല്ല. പുരാതന ആയുർവേദത്തിലും നാടൻ വൈദ്യത്തിലും ഒരു ദിവ്യ ഔഷധമായിട്ടാണ് ഗ്രാമ്പുവിനെ എല്ലാവരും കണക്കാക്കുന്നത്. ദിവസവും രാവിലെ വെറും വയറ്റില് മിതമായ അളവിൽ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നതിനുമൊക്കെ എത്രത്തോളം ഫലപ്രദമാണെന്ന് പലർക്കും അറിയില്ല. എന്നാൽ ഇത് അമിതമായാൽ അമൃതവും വിഷമാണ് എന്ന പഴഞ്ചൊല്ല് പോലെ ചില പാർശ്വഫലങ്ങളും ഉണ്ടാകാം. ഗ്രാമ്പു വെള്ളത്തിന്റെ അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായി ചെറിയൊരിടവേള എടുത്തിട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ ഫം 90.4 കേട്ടോ. നമ്മൾ ഗ്രാമ്പു വെള്ളത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പഠിച്ചു തുടങ്ങി, ശരിയല്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഇത് നൽകുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ചാണ്. ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സജീവ ഘടകമാണ് യൂജനോൾ എന്ന ശക്തമായ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്. ഈ യൂജനോളും ഗ്രാമ്പുവിലെ പ്രകൃതിദത്ത എണ്ണയും നമ്മുടെ വയറ്റിലെ ദഹന എൻസൈമുകളുടെ, അതായത് ഡൈജസ്റ്റീവ് എൻസൈംസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിവസവും രാവിലെ ചെറിയ രീതിയിൽ ഗ്രാമ്പുവിൻ്റെ വെള്ളം കുടിക്കുന്നത് വഴി ഗ്യാസ് ട്രബിള്, വയറുവീർപ്പ്, അസിഡിറ്റി, നെഞ്ചരിച്ചില്, വിട്ടുമാറാത്ത മലബന്ധം എന്നിവയ്ക്ക് പെട്ടെന്ന് ശമനം ലഭിക്കും. കൂടാതെ വയറ്റിലുണ്ടാകുന്ന ബാക്ടീരിയ, ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഇത് വളരെ നന്നായിട്ട് സഹായിക്കും. ആഹാരം കഴിച്ച ശേഷം വയറിന് കനം തോന്നുകയും ദഹനക്കേടുള്ളവർക്ക് ഗ്രാമ്പു വെള്ളം മികച്ചൊരു പ്രകൃതിദത്ത മരുന്നാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇതിന്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മള് ഗ്രാമ്പു വെള്ളത്തിന്റെ ദഹന ഗുണങ്ങൾ പറഞ്ഞു. ഇനി ഇതിന്റെ രണ്ടാമത്തെ വലിയ ഗുണം അതെന്താന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ ഒരു ആന്റി ഓക്സിഡന്റ് പവർ ഹൗസ് ആണ് എന്നതാണ്. പ്രകൃതിയിൽ ലഭ്യമായ പദാർത്ഥങ്ങളിൽ ഏറ്റവും ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒന്നാണ് ഗ്രാമ്പു എന്ന് പറയുന്നത്. ദിവസവും ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് നശിപ്പിക്കുകയും കോശങ്ങളുടെ തകരാറുകൾ പരിഹരിക്കുകയും ചെയ്യും. ഈ ജലദോഷം, ചുമ, തലവേദന, തൊണ്ടവേദന, സൈനസൈറ്റിസ് എന്നിവയുള്ളവർക്ക് ചൂടുള്ള ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് തൊണ്ടയിലെ ഇൻഫെക്ഷൻസ് മാറാനും ശ്വാസകോശത്തിലെ കഫക്കെട്ട് അലിഞ്ഞു പോകാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. ഗ്രാമ്പുവിലെ ഇൻസുലിൻ പോലുള്ള ഘടകങ്ങള് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനും ഇൻസുലിൻ പ്രതിരോധനം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അടുത്തതായി ഇതിന്റെ ചർമ്മ സംരക്ഷണ ഗുണങ്ങളും വായുവും പല്ലും വൃത്തിയാക്കുന്ന സവിശേഷതകളെ കുറിച്ചും പറയാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ് നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ എഫ്എം 90.4. നമ്മൾ ഗ്രാമ്പു വെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി വായുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഉത്തമമാണെന്നൊന്ന് നോക്കിയാലോ. ഗ്രാമ്പുവിൽ ശക്തമായ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. രാവിലെ ഗ്രാമ്പു വെള്ളം കൊണ്ട് വായു ഒന്ന് കുലുക്കുഴുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്യുന്നത് വായു നാറ്റം പൂർണ്ണമായി മാറ്റാനും ഈറകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം വീക്കവും തടയാനും സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശരീരഭാരം കുറയ്ക്കാൻ, അതായത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇത് ശരീരത്തിലെ മെറ്റബോളിസം വേഗത്തിലാക്കുകയും കൊഴുപ്പ് വേഗത്തിൽ കത്തിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യും. കൂടാതെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത് വഴി ചർമ്മത്തിലുണ്ടാകുന്ന മുഖക്കുരു, കറുത്ത പാടുകൾ എന്നിവ മാറി ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും ഗ്രാമ്പു വെള്ളത്തിന് സാധിക്കും. എന്നാൽ ഇത്രയും ഗുണങ്ങൾ ഈ വെള്ളം അമിതമായി കുടിച്ചാൽ അത് വരില്ല. കാരണം അമിതമായാൽ അമൃതവും വിഷമാണ്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞിരുന്നു, ഇനി ഇത് ഓവറായി കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്ന അപകട സാധ്യതകളെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി സംസാരിച്ചത് ഗ്രാമ്പു വെള്ളത്തിൻ്റെ ഗുണങ്ങളും ഉപയോഗ രീതികളെയും കുറിച്ചാണ്. ശരിയല്ലേ? ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും ഗ്രാമ്പു വെള്ളം അമിത അളവിൽ കുടിക്കുന്നത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. കാരണം ഗ്രാമ്പുവിലെ യൂജനോൾ അമിതമായാൽ രക്തം കട്ട പിടിക്കുന്നത് വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സർജറിക്ക് തയ്യാറെടുക്കുന്നവരും രക്തം നേർപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവരും ഗ്രാമ്പു വെള്ളം അമിതമായി കുടിക്കരുത്, കുടിക്കാൻ പാടില്ല. കൂടാതെ കരളിൽ അമിതമായ ഭാരമുണ്ടാക്കാനും പ്രമേഹ മരുന്ന് കഴിക്കുന്നവരിൽ പഞ്ചസാരയുടെ അളവ് വളരെ താഴേക്ക് പോകുന്ന ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കാനും അമിത ഉപയോഗം കാരണമായേക്കാം. ഇത് ഉണ്ടാക്കേണ്ട ശരിയായ രീതി എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 അല്ലെങ്കിൽ 3 ഗ്രാമ്പു മാത്രം ഇട്ട് നന്നായി തിളപ്പിച്ച് ആ വെള്ളം ചെറു ചൂടോടെ രാവിലെ കുടിക്കുക. ദിവസവും 5-6 ഗ്രാമ്പുവിൽ കൂടുതൽ ഉപയോഗിക്കരുത്. ഗർഭിണികളും മുതിർന്ന രോഗങ്ങളും ഉള്ളവർ ഡോക്ടറുടെ ഉപദേശം തേടിയ ശേഷം മാത്രം ഇത് ശീലാക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. 360 degree. നമസ്കാരം, 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. യെസ്, അപ്പോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ എന്താ പറയാൻ പോകുന്നത് അറിയാം? നമ്മളെ നടന്നു പോകുന്ന സമയത്ത് ഈ വഴിയിലൂടെ ഒക്കെ നടക്കുമ്പോ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ആലോചിക്കാറില്ലേ? അല്ലെങ്കിൽ ഇപ്പോ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് മനസ്സിൽ വരും, നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വരും, ചിലപ്പോൾ നല്ല പാട്ട് കേൾക്കുമ്പോൾ വരും, അങ്ങനെ ഐഡിയാസ് പെട്ടെന്ന് ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരാറുണ്ട് അല്ലെ? ആ സമയം ശരിക്കും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു ഐഡിയ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാറ് എന്താ, ആ ഈ ഐഡിയ കൊള്ളാം, സൂപ്പർ, ഉറപ്പായിട്ട് ഞാൻ ഈ സംഭവം നാളെ ചെയ്യും എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിക്കും. എന്നാൽ എന്താ സംഭവിക്കാറ്? നാളെ ആവുന്ന സമയത്ത് ആ ഐഡിയ എന്തായിരുന്നു എന്ന് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്ക് ഓർമ്മ കിട്ടില്ല അല്ലെ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്, നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു നല്ല ഇൻഫർമേഷൻ, അല്ലെങ്കിൽ വായിച്ച പുസ്തകത്തിലെ ഒരു നല്ല വരി, അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്യേണ്ട ഒരു പ്രധാന ടാസ്ക്, ഇങ്ങനെ ദിവസവും നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് വിവരങ്ങളാണ്. നമ്മുടെ തലച്ചോറിന്റെ പരമാവധി കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മളിങ്ങനെ കുത്തു നിറയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താ, അത് പലതും നമ്മൾ മറന്നുപോകും. നോർമൽ. ഇത് നമുക്ക് വലിയൊരു രീതിയിലുള്ള സ്ട്രെസ്സും ഒരുപാടൊരു ആകുലത ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാ പറയുന്നത് ശരിക്കും. അപ്പോ നമ്മുടെ തലച്ചോറുണ്ടല്ലോ, നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഐഡിയകൾ ഓർത്ത് വെക്കാനുള്ളതല്ല, മറിച്ച് എന്താ, പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത് കൂടിയാണല്ലേ. അപ്പോൾ പിന്നെ ഈ വിവരങ്ങളൊക്കെ എവിടെ നമ്മൾ ശരിക്കും സൂക്ഷിക്കും? ഞാൻ ലോക്കറിലൊന്നും എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ. യെസ്, അതിനുള്ളൊരു അടിപൊളി മോഡേൺ ലൈഫ് സ്റ്റൈൽ ഹാക്കുമായിട്ടാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സംഭവം എന്താ, ഞാൻ പറഞ്ഞുതരട്ടെ. സെക്കൻഡ് ബ്രെയിൻ, രണ്ടാമത്തെ തലച്ചോറോ സെക്കൻഡ് ബ്രെയിനോ, യെസ് അത് തന്നെയാണ് നമ്മുടെ സ്വന്തം രണ്ടാം തലച്ചോർ. അതെങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സാധാരണ ഞാൻ കറിയും ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞുതരാറില്ലേ, അതുപോലെ ഇന്ന് നമ്മൾ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ രണ്ടാം തലച്ചോർ ഉണ്ടാക്കിയെടുക്കാം, അപ്പോ അതെങ്ങനെയെന്ന് കേട്ടാലോ കേൾക്കാം 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: 360 degree.
1: What is second brain? ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്തോ സയൻസ് ആണ് ഫീൽ ചെയ്തോ? കേൾക്കുമ്പോൾ എന്തോ സയൻസ് ഫിക്ഷൻ സിനിമകളിലെ പോലെ ഒരു റോബോട്ടിക് തലച്ചോറാണോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. അതാണ് അതല്ല സംഭവം. അതായത് അതെന്താ ഞാൻ ദേ പറഞ്ഞുതരാം. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായി. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ആശയങ്ങളും പ്ലാനുകളും ഈ സിനിമാറ്റിക് ആയിട്ട് കുറിച്ചു വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ സ്റ്റോറേജ് സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡ് ബ്രെയിൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോണിലെ നോട്ട്സ് അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ ടൂളുകളൊക്കെ ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുമ്പോൾ നോട്ട് പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കാറില്ലേ, അതിൻ്റെ ഒരു ആധുനിക ഡിജിറ്റൽ രൂപമാണെന്നുള്ളൂ കേട്ടോ ഇതാ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം മുൻപ് നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം അല്ലെങ്കിൽ വായിച്ച ഒരു വിവരം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ വിരൽ തുമ്പിൽ തിരഞ്ഞു പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുമെന്നതാണ്. അപ്പോൾ ഇത് വെറുമൊരു നോട്ട്സ് എഴുതലല്ല, മറിച്ച് എന്താ നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയെയും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വലിയൊരു കല തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും വേറെ ലെവലിലേക്ക് മാറ്റാനായിട്ട് ഈ ഒരു വിദ്യ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പണം ട്രാക്ക് ചെയ്യുന്നത് പോലെ അറിവുകളെ ട്രാക്ക് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഫോർമുലയാണ് ഇനിതേ 360 ഡിഗ്രിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കേൾക്കാൻ ദേ നിങ്ങൾ റെഡി ആയിക്കോളൂ. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് സ്റ്റേ ടുൻ വിത്ത് അഹ്ലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: മലയാളി ക്രിസ്ത്യൻ ഹെവ് ചെസി
1: 360 ഡിഗ്രി. Once again, welcome back to 360 Degree. അങ്ങനെ സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോവാണ് 360 ഡിഗ്രിയിൽ, അല്ലെ? ഒരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന തിയാഗോ ഫോർട്ടെയുടെ കോഡ് എന്ന മാതൃക ഫോർമുലയാണ് നമ്മളും പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഒന്നാമത്തെ അക്ഷരമായിട്ടുള്ള സി, ഈ സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്യാപ്ചർ. ക്യാപ്ചർ അഥവാ പിടിച്ചെടുക്കുക എന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എന്ത് കുഞ്ഞു കാര്യം ആയിക്കോട്ടെ അപ്പോൾ തന്നെ ഫോണിലെ നോട്ട്സ് ആപ്പിലേക്ക് എഴുതിയിടുക. ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു നല്ല പാട്ടിന്റെ വരിയോ, അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടൊരു നല്ല ഫിനാൻസ് ടിപ്പോ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് പറഞ്ഞ നല്ലൊരു ബിസിനസ് ഐഡിയോ ആകട്ടെ, ഞാൻ ഇത് പിന്നീട് ഓർത്ത് വെച്ചോളാം എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുകളയരുത്. കാരണം ആ ഒരു നിമിഷം കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് അത് ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെ? അതുകൊണ്ട് അപ്പോൾ തന്നെ അത് ഡിജിറ്റൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ യഥാർത്ഥ തലച്ചോറിന് വലിയൊരു റിലാക്സേഷൻ കിട്ടുന്നുള്ളതാണ്. ഞാനിന്ന് മറന്നു പോകുമോ എന്നൊരു ഭയമൊക്കെ മാറുന്നതോടെ തന്നെ മനസ്സ് കൂടുതലായിട്ട് ഉണ്ടാവും, റിലാക്സ് ആവും, ശാന്താവും, അല്ലെ? അപ്പോ ഇനി ഈ വിവരങ്ങളെ എങ്ങനെ തരംതിരിക്കാം, ആ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. 360 ഡിഗ്രിയിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം കീപ് ലിസണിംഗ് ഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: യെസ് കോഡ്. കോഡിൽ സി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? സെക്കൻഡ് ബ്രെയിൻ ക്രിയേഷനിൽ സി എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒ ആണ്. ഫോർമുലയിലെ രണ്ടാമത്തെ അക്ഷരമായിട്ടുള്ള ഒ സൂചിപ്പിക്കുന്നത് എന്തിനാന്ന് അറിയോ? ഓർഗനൈസ് അഥവാ തരംതിരിക്കുക എന്നതാണ് കേട്ടോ. ഈ വിവരങ്ങൾ വെറുതെ വാരിക്കൂട്ടി എഴുതി വെച്ചാൽ അത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ കണ്ടെത്താനായിട്ട് പറ്റില്ല അല്ലേ? അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇവയെ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഓരോ ഫോൾഡറുകളായിട്ട് മാറ്റിയെടുക്കാം. ഇതിനായിട്ട് പറ എന്നൊരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നറിയോ? അതായത് ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് പറ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുക എന്നുള്ളതല്ല കേട്ടോ. അതായത് ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റുകൾ, ഇപ്പോൾ പി, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്ന മേഖലകൾ, ഏരിയാസ്, അപ്പോൾ എ ഒന്ന്, ഭാവിയിലേക്കുള്ള ആവശ്യമുള്ള റിസോഴ്സുകൾ, അവിടെയാണ് റിസോഴ്സിൻ്റെ ആണ് ആറ് വന്നത്. പിന്നെ പഴയ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന അക്കൗണ്ട്സ്, അവിടെയാണ് എ വന്നത്. ഇങ്ങനെ നാല് മെയിൻ ഫോൾഡറുകൾ നിങ്ങളുടെ നോട്ട്സ് ആപ്പിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ പറ എന്ന് ഞാൻ ഷോർട്ട് ഫോമാക്കി പറഞ്ഞത് കേട്ടോ. പ്രൊജക്റ്റ്, ഏരിയ, റിസോഴ്സ്, അക്കൗണ്ട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ആപ്പിൽ ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് അടുത്ത ആഴ്ച ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് പ്രൊജക്റ്റ് ഫോൾഡറിലായിരിക്കും വരുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളാണെങ്കിലോ ഏരിയ ഫോൾഡറിൽ വരും. ഇങ്ങനെ കൃത്യമായി വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഒരു മടിയും കൂടാതെ ഇത് നമുക്ക് എടുത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെ ഈ ഒരു ഫോമാറ്റ് നോക്കണം. അപ്പോൾ ഓർഗനൈസ് സ്മാർട്ട്ലി എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ്? ഡി എന്തായിരിക്കും? ഡി എന്താന്ന് അറിയാനായിട്ട് ദേ ഒരു ചെറിയൊരു ബ്രേക്ക് അനിവാര്യമാണ്. ആ ബ്രേക്കിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ എഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: കണ്ണിലേ
3: അതെപ്പടി

360 degree. മടങ്ങിയെത്താം 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡി എ പറയാൻ പോവാണ്. കോഡിലെ ഡി എന്താണ്? ഫോർമുലയിലെ മൂന്നാമത്തെ അക്ഷരമായിട്ടുള്ള ഈ ഡി സൂചിപ്പിക്കുന്നത് ഡിസ്റ്റിൽ അഥവാ ശുദ്ധീകരിക്കുക എന്നതാണ് കേട്ടോ. ഡിസ്റ്റിൽ അതായത് നമ്മളൊരു വലിയ ആർട്ടിക്കിൾ വായിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മണിക്കൂറുള്ള ഒരു പോഡ്കാസ്റ്റ് കേൾക്കുകയോ ഒക്കെ ചെയ്താൽ അത് മുഴുവനായിട്ട് നമുക്ക് സെക്കൻഡ് ബ്രെയിനിൽ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 20% കാര്യങ്ങൾ മാത്രം ചുരുക്കി എഴുതുക എന്നതാണ്. അപ്പോൾ ഭാവിയിൽ നമ്മൾ ആ നോട്ട്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ വലിയ പുസ്തകം വീണ്ടും വായിക്കേണ്ടി വരരുത് അല്ലേ. അത് ഇരട്ടിപ്പണിയാവരുത്, അതാണ് സംഭവം. അപ്പൊ ആ കുറിപ്പിലെ ബോൾഡ് ചെയ്ത വരികൾ മാത്രം വായിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വിഷയം എന്താണെന്നൊരു 30 സെക്കൻഡിനുള്ളിൽ മനസ്സിലാകണമെന്നൊരു കാര്യമുണ്ട്. ഇതിനെയാണ് സ്മാർട്ട് സമ്മറൈസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. സ്മാർട്ട് സമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വിവരങ്ങളുടെ വലിയ പ്രളയത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മുത്തുകൾ മാത്രം ഇങ്ങനെ പെറുക്കിയെടുക്കാനായിട്ട് ഈ ഒരു ശീലം നമ്മളെ സഹായിക്കണം എന്നാണ്. അടുത്തതായിട്ട് വരുന്നത് ഫോർമുലയിലെ ഏറ്റവും വലിയ ഒരു മാജിക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. Keep on listening, Ahliya from 90.4 KTK to Kootukoodam.

360 degree. Once again, welcome back to 360 degree. അങ്ങനെ നമ്മൾ കോഡിലെ ലാസ്റ്റത്തെ ലെറ്ററിനെ പറ്റി പറയാൻ പോവാണല്ലേ. അതായത് ഫോർമുലയിൽ അവസാന അക്ഷരമായ ഇ. ഈ ഒരു ഇ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ? എക്സ്പ്രസ് അഥവാ പ്രവർത്തിക്കുക എന്നതാണ്. നമ്മൾ ഇത്രയും കാലം ഈ ഒരു ക്യാപ്ചർ ചെയ്ത ഓർഗനൈസ് ചെയ്ത് വെച്ച എല്ലാ അറിവുകളും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു സെക്കൻഡ് ബ്രെയിൻ പൂർണ്ണമാവുന്നത് അല്ലെ. ഓഫീസിൽ ഒരു പുതിയ പ്രൊജക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ തീരുമാനം എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് ബ്രെയിൻ തുറന്നാൽ മതി അല്ലേ. ഇതിനു വേണ്ടി ഒരു സോഴ്സ് അവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് നിങ്ങൾ ശേഖരിച്ച വിദ്യകൾ അവിടെ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇപ്പൊ പൂജ്യം അഥവാ ബ്ലാങ്ക് സ്ക്രീനിൽ ഒരു കാര്യം തുടങ്ങുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള അറിവുകളുടെ ഒരു വലിയൊരു കഷ്ണത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു പുതിയ കാര്യം തുടങ്ങുന്നത് എങ്കിൽ ഈസി അല്ലേ സംഭവം? യെസ്, അത് ഭയങ്കര ഈസി ഉള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് ഡിജിറ്റൽ ടൂളുകൾ ഉണ്ട്. ആ ടൂളുകൾ കൂടി ഞാൻ എന്തായാലും പറഞ്ഞുതരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

360 degree. ഇന്ന് പറഞ്ഞത് കോഡിനെ പറ്റിയിട്ടാണ്. അതായത് സെക്കൻഡ് ബ്രെയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനായി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ്, ഡിജിറ്റൽ ടൂൾസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞാരട്ടെ. ഈ ഒരു സെക്കൻഡ് ബ്രെയിൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ ചിലവുള്ള സോഫ്റ്റ്വെയറുകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഡിഫോൾട്ട് നോട്ട്സ് ആപ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ആപ്പിൾ നോട്ട്സ് ഉണ്ട്, ഗൂഗിൾ കീപ്പ്, ഇതിനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയി ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ നോട്ടോയിൻ അല്ലെങ്കിൽ ഒബ്സീഡിയൻ അല്ലെങ്കിൽ വൺ നോട്ട് പോലുള്ള സൗജന്യ ആപ്പുകൾ കൂടി പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഏത് ആപ്പ് തിരഞ്ഞെടുക്കുന്നു എന്നതിലല്ല ശരിക്കിനും, അതെങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിലാണ് ഇതിലൊരു കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് മാറ്റിവെച്ച് അന്ന് ഫോണിൽ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്താ കൃത്യമായ ഒരു ഫോൾഡറിലേക്ക് മാറ്റുന്ന ഒരു ശീലം തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കുഞ്ഞു ഡിജിറ്റൽ ശീലം നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നല്ല രീതിയിൽ കുറയ്ക്കും എന്ന് മാത്രമല്ല ആളുകൾക്കിടയിൽ നിങ്ങളെ ഭയങ്കര ഒരു അറിവുള്ള സ്മാർട്ടായ ഒരാളായിട്ട് മാറ്റാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ.

360 degree. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, വിവരങ്ങൾ ഒരുപാടുള്ള ഈ ഒരു ലോകത്ത് അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിച്ച് നമ്മുടെ തലച്ചോറിനെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തണോ? വേണ്ട, അതിനെ അത് ഈ സാങ്കേതിക വിദ്യയെ സ്മാർട്ടായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി അല്ലേ. ഒരു സെക്കൻഡ് ബ്രെയിൻ ഉണ്ടാക്കിയെടുത്താൽ മറവി എന്ന പ്രശ്നത്തെ നമുക്ക് ജീവിതത്തിൽ നിന്ന് എക്കാലത്തേക്കും പൂട്ടിക്കെട്ടാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നിങ്ങളുടെ ഫോണിലെ നോട്ട്സ് ആപ്പ് തുറന്നു ഒരു കോഡ് ഫോർമുല പരീക്ഷ നോക്കാട്ടോ. നിങ്ങളുടെ ഐഡിയകളും ചിന്തകളും എപ്പോഴും എപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് അതിനെ ഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റണം, അതാണ് സംഭവം. അപ്പോൾ ഈ പുത്തൻ ലൈഫ് സ്റ്റൈൽ ആശയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. കൂടാതെ ഇന്നത്തെ 360 degree സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും 360 degree ഞാൻ ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വരും. അതുവരേക്കും till then it's me RJ Ailya signing off. Studying with Ahilya from 90.4 KTK. Go to Godown.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്ങൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: FM 90.4, it's rhythm of Palakkad.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: Listen without break with Ahalya FM 91.6.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: Oh.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും നിരവധി കരാറുകൾ കൈമാറി. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർച്ചാ വേഗത നിലനിർത്തിയിട്ടുണ്ടെന്നും ഇത് ലോകത്തിന് മുഴുവൻ ആത്മവിശ്വാസം പകരുന്നതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: दुनिया के कई हिस्सों में संघर्ष की स्थिति बनी हुई है. हर क्षेत्र में अनिश्चितता का प्रभाव पड़ रहा है. इस चुनौतीपूर्ण माहौल में भी भारत की इकोनॉमी ने अपनी गति बनाए रखी है. पिछले क्वार्टर में हमने 7.8% की ग्रोथ दर्ज की है. आज भारत की ग्रोथ स्टोरी दुनिया के लिए विश्वास और नए अवसरों का स्रोत बन रही है.
0: 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്നലെയാണ് ബെൽജിയം പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയത്. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പുലർച്ചെ 2:55 GSLV-F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം. ഭൂസ്ഥിരത പ്രമണപഥത്തിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന ആദ്യത്തെ ഇമേജിംഗ് ഉപഗ്രഹമാണ് ഇത്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിച്ചു. ഈ മാസം 28-നാണ് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 29-നാണ് വോട്ടെണ്ണൽ. നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. 35 രൂപയായിരിക്കും കിലോയ്ക്ക് വില ഈടാക്കുകയെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണത്തിനുശേഷവും പച്ചക്കറി വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ പച്ചക്കറി എത്തിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും. ബോധപൂർവം വില വർദ്ധിപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. മെസ്സി വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് ADGP പി വിജയൻ നേതൃത്വം നൽകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടുക്കിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ADGP ലോ ആൻഡ് ഓർഡർ CP വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹവും ADGP, ഒരു SP, DYSP അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അത് അന്വേഷിക്കുന്നത്. വളരെ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം അതിന്റെ മേൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു.
0: കുന്നംകുളം പോലീസ് മർദ്ദന പരാതിയിൽ VS സുജിത്തിന്റെ പരാതി DGP കൈമാറിയെന്നും റിപ്പോർട്ട് കിട്ടിയാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ ഈ മാസം 25-നകം കൊല്ലം വിജിലൻസ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. SIT അന്വേഷണ പുരോഗതിയിൽ കേസ് പരിഗണിച്ച ദേവസ്വം ബെഞ്ച് തൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജംഷഡ്പൂരിലെ ശാസ്ത്രീയ പരിശോധനാ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിട്ടതാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതെന്ന് SIT വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി. കേരളത്തിന്റെ ആവർത്തിച്ചുള്ള ആവശ്യത്തെ തുടർന്നാണ് യോജിപ്പ് അറിയിച്ചത്. അണക്കെട്ടിന്റെ പ്രളയ സുരക്ഷ, ഘടനാപരമായ സ്ഥിതി, ഭൂകമ്പ സാധ്യത, സീപേജ് സംബന്ധിച്ച വിഷയങ്ങൾ എന്നീ പരിശോധനകളാണ് കേരളം ആവശ്യപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഷ്ടമിരോഹിണി മഹോത്സവം നാളെ. സംസ്ഥാനത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദകൂട്ട് ഉണ്ടായിരിക്കും. പ്രത്യേക ദർശനങ്ങൾക്ക് നാളെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് നിയന്ത്രണം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അഷ്ടമിരോഹിണി വള്ളസദ്യ നാളെ നടക്കും. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ ചേനപ്പാടി കരക്കാർ ആറന്മുളയിലെത്തി പാളത്തൈര് സമർപ്പണം നടത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥിയുടെ പിറന്നാൾ സദ്യയ്ക്കായി നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: 52 പള്ളിയോടക്കരക്കാരും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ഉൾപ്പെടെ 600,000 പേർക്ക് സദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രവളപ്പിൽ നടക്കുന്നത്. വള്ളക്കാർ പാടിച്ചോദിക്കുന്ന ചേനപ്പാടി കേളിച്ചാരുടെ പാളത്തൈരിന് അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ പ്രാധാന്യമുണ്ട്. അഷ്ടമിരോഹിണി ദിനമായ നാളെ ഉച്ചയ്ക്ക് 12 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഭഗവാന് സദ്യ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് 52 കരക്കാർക്കും സദ്യ വിളമ്പും. 501 പറാരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെയായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈകിട്ടും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കൃത്യസമയത്ത് പുതുക്കാൻ കഴിയാതിരുന്നവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഒക്ടോബർ 31 വരെ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ 2 ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഹോങ്കോങ്ങിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെ 94 റൺസിന് തകർത്ത ഇന്ത്യയ്ക്ക് ഇന്ന് വിജയിച്ചാൽ സെമിഫൈനൽ ഉറപ്പാക്കാം. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക 9 റാങ്കുകാരനായ കാനഡയുടെ വിക്ടർ ലായിയെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. ക്വാർട്ടറിൽ ഹോങ്കോങ്ങിന്റെ ലീ ചുക് യു ആണ് എതിരാളി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 417 പോയിന്റ് നഷ്ടത്തിൽ 76,153, നിഫ്റ്റി 41 പോയിന്റ് നഷ്ടത്തിൽ 23,873 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 2,440 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. ഓരോ കുടുംബവും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇടുക്കി ജില്ലാതല തൂഫാൻ ജാഗരൺ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10,748 പേരെ അറസ്റ്റ് ചെയ്യുകയും 9,000+ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 170 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തതായി മന്ത്രി വ്യക്തമാക്കി. ശബരിമല കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യം. ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായ PS പ്രശാന്ത് 43 ദിവസമായി ജയിലിലാണ്. സംസ്ഥാന യുവജനോത്സവ വിജയികൾക്ക് ITI പ്രവേശനത്തിൽ പ്രത്യേക ബോണസ് മാർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മുൻപ് നിലവിലുണ്ടായിരുന്ന പെർസെന്റേജ് ഗ്രേസ് മാർക്ക് രീതി ഒഴിവാക്കിക്കൊണ്ടാണ് തൊഴിലും നൈപുണ്യവും വ്യാവസായിക പരിശീലന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കോട്ടയം നാഗമ്പടത്തുള്ള റിലയൻസ് ഡിജിറ്റൽ ഷോപ്പിൽ നിന്നും ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 ജീവനക്കാർ പിടിയിലായി. മോഷണം നടന്ന് 73 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 73 ലാപ്ടോപ്പും ഐഫോണുകളും ഐപാഡുകളുമാണ് കാണാതായത്. പ്രതിരോധ സഹകരണം, പുനരുപയോഗ ഊർജ്ജം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണാപത്രങ്ങൾ കൈമാറി ഇന്ത്യയും ബെൽജിയവും. ഇന്ത്യയുടെ അത്യാധുനിക ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-05 നാളെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും വിക്ഷേപിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ശബരിമല സ്വർണ അപഹരണ കേസിൽ ഈ മാസം 25 അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി. കേരളത്തിൽ സവാള വില ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ 100 ടൺ സവാള ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ഹോങ്കോങ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ചിന്ന

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്റ്റോറി ഓഫ് ലൈഫ്.
3: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
4: നമ്മുടെയൊക്കെ ലൈഫിൽ നല്ല കാലമുണ്ടാകുമ്പോഴേ, നല്ല നേരമുണ്ടാകുമ്പോൾ, അതായത് നമ്മളിങ്ങനെ വിജയങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ, നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? സുഹൃത്തുക്കളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, ആരാധകരുണ്ടാവും. അങ്ങനെ വലിയൊരു കൂട്ടം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്, ശരിയല്ലേ? പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പരാജയമോ ബുദ്ധിമുട്ടോ ഒക്കെ വന്ന് നമ്മുടെ പ്രകാശമൊന്ന് മങ്ങുമ്പോൾ, ലൈഫിലെ വെട്ടമൊന്ന് മങ്ങുന്ന സമയത്ത് കൂടെയുള്ള ഓരോരുത്തരായിട്ട് പിൻവലിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ഈ വെട്ടം കുറയും തോറും അവിടെ ആളുകളുടെ എണ്ണവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിപ്പോൾ വഴികളിലാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിലും, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നല്ല വെളിച്ചമുള്ളപ്പോൾ ഒപ്പം നടക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ? എന്നാൽ ആ വഴിയിൽ ഇരുട്ട് പടരുമ്പോൾ ആളുകൾ തനിയെ വഴി മാറിപ്പോകും. ജീവിതവും അതുപോലെയൊക്കെ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ പണവും പദവിയും ഉള്ളപ്പോൾ നിങ്ങളുടെ വെളിച്ചത്തിൽ നിൽക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ടാവും. പക്ഷെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ വെളിച്ചം കുറയുമ്പോൾ നിങ്ങളുടെ നിഴലുകൾ പോലും ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോകും. അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു സ്വാർത്ഥത മാത്രമാണ്. പക്ഷേ ഇതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ട്? ഒരിക്കലുമില്ല. വെട്ടം കുറയുമ്പോൾ കൂടെ ഉള്ളവർ കുറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ആ ഇരുട്ടിലാണ് ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ഉള്ളത് എന്നും, ആരാണ് വെറും വെളിച്ചം നോക്കി വന്നവരെന്നും നമ്മൾ തിരിച്ചറിയുക അല്ലേ? പ്രതിസന്ധികൾ സത്യത്തിൽ മനുഷ്യരെ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു അവസരമാണ്. കപടമായ കൂട്ടങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് ഇരുട്ടിലും കൂടെ നിൽക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുള്ള കൈ എന്ന് മനസ്സിലാക്കി തരും. മറ്റുള്ളവരുടെ വെളിച്ചം കണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ വെളിച്ചം സൂക്ഷിക്കുക. പുറത്തു നിന്നുള്ള വെളിച്ചം എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കുക. കൂടെയുള്ളവരെപ്പോൾ വേണമെങ്കിലും വഴി മാറിപ്പോകും. എന്നാൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ, ഏത് ഇരുണ്ട വഴിയും ഒറ്റയ്ക്ക് നടന്നു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആളുകളുടെ എണ്ണം കുറയും തോർത്ത് വിഷമിക്കാനും നിൽക്കരുത്. നിങ്ങളുടെ വെളിച്ചം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വീണ്ടും പ്രകാശിക്കുമ്പോൾ അകന്നു പോയവർ പലരും വീണ്ടും നിങ്ങളെ തേടി വരും. പക്ഷേ അപ്പോൾ ആരെ കൂടെ കൂട്ടണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. സോ സ്വയം വെളിച്ചമാവുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇരുട്ടിലും നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കെടാതെ സൂക്ഷിക്കണം.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫില് പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം തേടി പോകാറുണ്ടല്ലേ. ചിലപ്പോൾ സാമ്പത്തിക സഹായമായിരിക്കാം, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ശുപാർശകളായിരിക്കാം, അല്ലെ റെക്കമെൻഡേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു പിന്തുണയായിരിക്കാം. അങ്ങനെ നമ്മളും അവരും ഒക്കെ പരസ്പരം സഹായം തേടി പോവാറുണ്ട്, വരാറുണ്ട് അല്ലേ. ഈ സഹായം ചോദിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നോർമലായിട്ടുള്ള മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ആ സഹായങ്ങളുടെയൊക്കെ സ്വഭാവം വല്ലാതെ അങ്ങ് മാറിയിരിക്കുന്നു അല്ലേ. പണ്ട് നമ്മൾ ഒരാളെ സഹായിച്ചിരുന്നത് സ്നേഹം കൊണ്ടോ കരുണ കൊണ്ടോ ഒക്കെ ആയിരുന്നു. ഇന്ന് പലരും സഹായിക്കുന്നത് നാളെ ഒരു ബാധ്യതയാക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയല്ലേ. ഈ പച്ചവെള്ളത്തിന് പോലും ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതും വിളിച്ചു പറയുന്നൊരു മോശം കാലത്തിലൂടെയാണ് നമ്മുടെയൊക്കെ യാത്ര. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളോട് വലിയ അടുപ്പം കാണിക്കുന്നവർ, അവരുമായിട്ട് ചെറിയൊരു പിണക്കമുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാകുന്ന സമയത്ത് അവരാദ്യം പുറത്തെടുക്കുന്നത് എന്തായിരിക്കും? അവർ പണ്ട് നിങ്ങൾക്കായി ചെയ്ത ആ ചെറിയ സഹായങ്ങളായിരിക്കും. അന്ന് ഞാൻ നിനക്കൊരു ഗ്ലാസ് വെള്ളം തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ എത്തില്ലായിരുന്നു എന്ന് മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ മടിയില്ലാത്ത മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. വെള്ളം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, വെള്ളത്തിന് പകരം പലതും ആവാം അല്ലേ. എടോ, നന്ദിയും കടപ്പാടും ഒക്കെ നല്ലതാണ്, പക്ഷേ ആ കടപ്പാടുകൾ നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാവരുത്. നമ്മൾ വാങ്ങുന്ന ഓരോ ചെറിയ സഹായവും നാളെ നമുക്കെതിരായുള്ള ഒരു വലിയ ആയുധമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പരമാവധി സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിക്കുക. കഷ്ടപ്പാടുകൾ സഹിച്ചാണെങ്കിലും സ്വന്തം അധ്വാനം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് മനസ്സറിഞ്ഞ് ചെയ്യുക. ഒരിക്കലും അതൊരു കടപ്പാടായിട്ട് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അതൊരു പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള വിലയായിട്ട് മാറിയേക്കാം. ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഈ ലോകത്തില്ല എന്ന് മനസ്സിലാക്കുക. നാളെ ഒരു കുരുക്കായി മാറുമെന്ന് തോന്നലുണ്ടെങ്കിൽ ഒരു സഹായവും സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ പട്ടിണി, മനസ്സിലായോ? ആ സഹായം സ്വീകരിച്ച ഇന്നൊരു പക്ഷെ നിങ്ങളുടെ പട്ടിണി മാറ്റിക്കഴിഞ്ഞാൽ നാളെ നിങ്ങൾ നിങ്ങളുടെ പട്ടിണിയൊക്കെ മാറി നിങ്ങൾ വേറൊരു ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ അതൊരു ബാധ്യതയായിട്ട് മാറും. നിങ്ങളുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആ സഹായം അവര് വളർത്തും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് പരമാവധി നിങ്ങളുടെ മാത്രം കഴിവിനെ ആശ്രയിക്കുക. ചെറിയ വിജയങ്ങളാണെങ്കിൽ പോലും അതിന് വലിയ മധുരം ഉണ്ടാകും, കാരണം അവിടെ ആരുടെയും ബാധ്യതകളുടെ നിഴലുകൾ ഉണ്ടാവില്ല. അന്തസ്സോടെ സ്വന്തം അധ്വാനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആരുടെയും മുന്നിൽ കടപ്പാടുകളുടെ ഭാരമില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ആത്മാഭിമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ഈ ലോകത്ത് ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാറ്റം മാത്രമാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. സാഹചര്യങ്ങൾ മാറും, നമ്മൾ കാണുന്ന മനുഷ്യർ മാറും, നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ പോലും നാളെ മാറി മറഞ്ഞുവെന്ന് വരും. ശരിയല്ലേ? കാലത്തിൻ്റെ ഈ വലിയ ഒഴുക്കിൽ നമ്മളും പലപ്പോഴും മാറിപ്പോവാറുണ്ട് അല്ലേ? ചില അനുഭവങ്ങൾ നമ്മളെ കഠിന ഹൃദയരാക്കി മാറ്റാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വഞ്ചനയും അവഗണനയും കാണുമ്പോൾ ഇനി ആരോടും ഞാൻ നന്മ കാണിക്കില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കാറുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അതിജീവനത്തെക്കുറിച്ചാണ്. ഈ കാലം, മനുഷ്യൻ, സ്വപ്നങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെ സകലതും മാറി മറിയും. പക്ഷേ ഏത് കാലത്തും ഉള്ളിലെ നന്മ വറ്റാതെ നിലകൊള്ളേണ്ടത് നമ്മളാണ്. ഒരു പൂവ് വിരിയുന്നത് അതിന് ചുറ്റുമുള്ള ലോകം മനോഹരമായതുകൊണ്ടല്ല. ചുറ്റും മുള്ളുകളോ ചളിയോ ആണെങ്കിൽ പോലും അത് അതിൻ്റെ സുഗന്ധവും ഭംഗിയും പുറത്തുവിടും. മനുഷ്യന്മാരും അങ്ങനെ തന്നെയാവണം. ലോകം മോശമാകുമ്പോൾ അതിനൊപ്പം നമ്മളും മോശമാകുകയല്ല വേണ്ടത്. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്തു എന്നതല്ല, നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ മൂല്യം തീരുമാനിക്കുന്നത്. പലരും പറയാറുണ്ട് നല്ലവനായിരുന്നിട്ട് ഈ ലോകത്തൊരു കാര്യമില്ല എന്ന്. എന്നാൽ സത്യം അതൊന്നുമല്ല. ഉള്ളിൽ നന്മയുള്ളവന് മാത്രമേ പ്രതിസന്ധികളിലും സമാധാനത്തോടെ ഉറങ്ങാനായിട്ട് സാധിക്കൂ. പണവും പ്രശസ്തിയും ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തിലെ നന്മ, അതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പാദ്യം. ആ നന്മയെ ഇല്ലാതാക്കാനായിട്ട് ഒരു സാഹചര്യത്തിനും അധികാരം കൊടുക്കരുത്. ലോകം എത്ര മാറി മറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലെ കാരുണ്യവും സ്നേഹവും പറ്റാതെ സൂക്ഷിക്കുക. വീണുപോയവന് ഒരു കൈ കൊടുക്കാനും നഷ്ടപ്പെടുന്നവനെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒരിക്കലും മടിക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ഒരു നല്ല പ്രവൃത്തി ചിലപ്പോൾ ഒരാളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചേക്കാം. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതല്ല, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരിക്കണം നമ്മുടെ ഉള്ളിലെ നന്മ. മാറ്റങ്ങൾ വരട്ടെ, അവയെ ധീരമായിട്ട് നേരിടുക. പക്ഷേ ആ മാറ്റങ്ങൾക്കിടയിലും നിങ്ങളുടെ ആ ഒരു നന്മ, തനിമ, അതൊന്നും നഷ്ടപ്പെടുത്തരുത്. കാലം എത്ര കഴിഞ്ഞാലും ആളുകൾ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ കൊണ്ട് മാത്രമല്ല, നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ള സ്നേഹവും നന്മയും കൊണ്ടായിരിക്കും. ഉള്ളിലുള്ള വെളിച്ചം കെടാതെ സൂക്ഷിക്കുക. ഏത് കാലത്തും, നല്ല കാലത്താണെങ്കിലും മോശം കാലത്താണെങ്കിലും, സാഹചര്യങ്ങൾ മാറുമ്പോഴും ഉയർന്ന പദവിയിലായിരിക്കുമ്പോഴും പണമുണ്ടാകുമ്പോഴും പണമില്ലാത്തപ്പോഴും എപ്പോഴും എല്ലാ കാലത്തും നല്ല മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
3: ഒന്നര വയസ്സ് മുതൽ പാട്ട് പാടിയിരുന്ന ഒരു കുട്ടി, ഒരു വിജയദശമി നാളിൽ പിറന്ന വിജയലക്ഷ്മി. റേഡിയോ കേൾക്കുകയും പാട്ടുകളെ ഇഷ്ടപ്പെടുകയും പാട്ടിൻ്റെ ആഴത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത ഗായത്രി വീണ വായിക്കുന്ന ആൾ, സ്കൂൾ കലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. ഈ ഒരു ഗായികയെ പറ്റിയുള്ള പാട്ടുകളും ഓർമ്മകളും ഒക്കെയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ കൂടുതൽ സ്പെഷ്യലാക്കുന്നത്. ഒരു യുണീക്ക് ശബ്ദം കൊണ്ട് മലയാളികൾക്കും തമിഴ് പ്രേക്ഷകർക്കുമൊക്കെ വളരെ പ്രിയപ്പെട്ട, ഏറെ സ്നേഹത്തോടെ വിജി എന്ന് വിളിക്കുന്ന വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൾ എന്നും മലയാളികൾക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റുന്ന ഗാനങ്ങൾ തന്നെയാണ്. ഒത്തിരി പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ആദ്യം ഏത് പാട്ട് പ്ലേ ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. കാരണം ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഒരിടം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കേൾക്കണം എന്ന് എപ്പോഴും എപ്പോഴും ആഗ്രഹം തോന്നുന്ന ഒരു പാട്ടാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നണി ഗായികയും കലാകാരിയും ഗായത്രി വീണ കലാകാരിയും ഒക്കെ ആയിട്ടുള്ള വൈക്കം വിജയലക്ഷ്മിയുടെ ജയ് ഭീം എന്ന തമിഴ് സിനിമയിലെ പാട്ടിലൂടെയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. സീൻ ഗോൾഡൻ കമ്പോസ് ചെയ്ത്, യുഗഭാരതി വരികളെഴുതി, ജയ് ഭീം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈക്കം വിജയം ലക്ഷ്മി പാടിയ മണ്ണിലെ ഈരമുണ്ട് എന്ന മനോഹര ഗാനം. ഈ ഗാനം ആദ്യം തന്നെ പ്ലേ ചെയ്യണം എന്ന എൻ്റെ ആഗ്രഹമാണ് ഞാനിവിടെ നിറവേറ്റുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പാട്ട് നമുക്ക് ആദ്യം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളോടൊപ്പം RJ ഹീരാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ

ചില ശബ്ദങ്ങൾ അങ്ങനെയാണല്ലേ, പാട്ട് തീർന്നാലും ആ ശബ്ദം മനസ്സിൽ അങ്ങനെ നിലനിൽക്കും. അത്തരം മനോഹരമായ ഒരു യുണീക്ക് ശബ്ദത്തിനുടമയാണ് വൈക്കം വിജയലക്ഷ്മി. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുകയാണ്. പാരൻസ് തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും ഭാഗ്യവുമായി വിജി കാണുന്നത്. ഒരു പാട്ടുകാരി ആക്കണമെന്ന അവരുടെ ആഗ്രഹത്തിന് ഏറ്റവും ഭംഗിയായി മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു കലാകാരി. ഒരുപാട് ഫാൻസ് ഉണ്ട് വിജയലക്ഷ്മി എന്ന ഗായികയ്ക്ക്. വായാടി പെത്തപ്പുള്ള പോലെയുള്ള നല്ല മനോഹരമായ പാട്ടുകൾ തമിഴിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ദിബു നിനൻ തോമസിന്റെ മറ്റൊരു മനോഹര ഗാനം, ഒരു നാഷണൽ അവാർഡിന്റെ തിളക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എറണാകുളത്ത് പോയി ആണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഒരു 3D ഫിലിമാണ്, ഒരു താരാട്ട് പാട്ടാണ്. എന്നാൽ അതിൽ ഫീലുമുണ്ട്, ഒരു എനർജിയും നമ്മൾ അതിനനുസരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭംഗിയായി ആ കലാകാരി ചെയ്തു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ആ അവാർഡ് എന്ന് പറയുന്നത്. സോ ദിബു നിനൻ തോമസ് കമ്പോസ് ചെയ്ത് മനു മഞ്ജിത് വരികൾ എഴുതി അജയൻ്റെ 2 മോഷണം എന്ന സിനിമയിലെ ഈ ഗാനം എങ്ങനെ പ്ലേ ചെയ്യാതിരിക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയുടെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ ദിസ് ഇസ് RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകനെ ഞെട്ടിച്ച ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. ഒരു നാടകഗാനം സ്റ്റൈലിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ടാണ് നടൻ എന്ന സിനിമയിലെ ഒറ്റയ്ക്ക് പാടുന്നു എന്ന ഗാനം. തൃശൂർ ചേതന സ്റ്റുഡിയോയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ട്രാക്ക് കേട്ടു, വിജയലക്ഷ്മി നല്ല ഭംഗിയായി ആ പാട്ട് പഠിക്കുകയും പെട്ടെന്ന് തന്നെ പാടാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഔസേപ്പച്ചൻ ഒരു അത്ഭുതമായിരുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഇങ്ങനെ പാടാൻ സാധിക്കും? പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ നീ ശ്വാസമൊന്നും എടുക്കുന്നില്ലേ എന്ന് ഔസേപ്പച്ചൻ ചോദിച്ചതൊക്കെ വൈക്കം വിജയലക്ഷ്മി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ ഒരു ഗാനം, അത്രയധികം അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു ഗാനം കൂടിയാണ് ഒറ്റയ്ക്ക് പാടുന്നു എന്ന ഗാനം. ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത് ഡോക്ടർ മാധവ് വാസുദേവ് വരികൾ എഴുതിയ നടൻ എന്ന സിനിമയിൽ വൈക്കം വിജയലക്ഷ്മി പാടിയ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കാണ് ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അഹല്യ FM 90.4 ൽ ദിസ് ഇസ് RJ ഹീര വിത്ത് യു. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

മൺമറഞ്ഞു പോയവരെയൊക്കെ മനസ്സിലേക്ക് ആവാഹിച്ചു പാടേണ്ട ഒരു പാട്ട്. ആ പാട്ട് വളരെ ഭംഗിയായി തന്നെ പാടുകയും ചെയ്തു. വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, ഉപ്പിന് പോണ വഴിയേത് എന്ന ഒരു വ്യത്യസ്തമായ ഗാനം. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുണ്ട് ആ പാട്ടിന് എന്നുള്ളതാണ്. വൈക്കം വിജയലക്ഷ്മി എന്ന ഗായിക ഒരു ഗായത്രി വീണ വായിക്കുന്ന കലാകാരിയെ മാത്രമല്ല, ഒരു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളെ എല്ലാം ഷോക്കേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത് മിമിക്രിയും പാട്ടും ചിരിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വളരെ മനോഹരമായി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു പാട്ടാണ് ഉപ്പിന് പോണ വഴിയേത്. ഉട്ടോപ്പിയിലെ രാജാവ് എന്ന സിനിമയിൽ ഈ ഒരു പാട്ടിൻ്റെ കമ്പോസിഷൻ സമയത്ത് മമ്മൂക്കയും കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ഒരു പാട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായ വൈക്കം വിജയലക്ഷ്മിയുടെ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഔസേപ്പച്ചൻ കമ്പോസ് ചെയ്ത് ജാസി ഗിഫ്റ്റും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് പാടിയ പാട്ട്, പി എസ് റഫീഖിന്റെ വരികൾ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4. ദിസ് ഇസ് RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: മോളെ ചെന്നിട്ട് കീബോർഡ്.
1: ആഹാ, ആശാനെ പൂട്ടോപ്പിയെ പോണ വഴിയേതാണ്?

0: ശരി.
1: രണ്ട് എനർജറ്റിക് കലാകാരികൾ ഒരുമിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു മാജിക്, റിമി ടോമി ആൻഡ് വിജയലക്ഷ്മി. ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. കേട്ടോണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. വൈക്കം വിജയലക്ഷ്മി എന്ന അതുല്യ പ്രതിഭയെ നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ ഓർക്കുകയാണ്. അവിടെയാണ് റിമി ടോമി ആൻഡ് വിജയലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ സംഭവിക്കുന്നത്. ഒരു മാർഗം കളി സ്റ്റൈലിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്, ഒരു ക്രിസ്ത്യൻ കൾച്ചർ അങ്ങനെ ഒരു പാട്ട്, ഒരു ഒരു സിറ്റുവേഷൻ ഒരു സിനിമയിൽ വരുമ്പോൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് വൈക്കം വിജയലക്ഷ്മിയും റിമി ടോമിയുടെ ഒരു കോമ്പിനേഷൻ അവിടെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു അത്ഭുതമായി തോന്നുന്നു. കാരണം രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് വോയിസുകളാണ്, പക്ഷെ വളരെ മനോഹരമായിട്ടാണ് അത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. പാരുടായ മറിയമ്മേ എന്ന് പറയുന്ന ഈ ഗാനം ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് ആണ്. പല കല്യാണ വീടുകളിലും നമ്മൾ ഈ പാട്ട് കേൾക്കാറുണ്ട്. സോ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയിൽ നാദിർഷ കമ്പോസ് ചെയ്ത് സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ൽ. വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി, ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി നമ്മൾ ഓർക്കുന്നു. നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാള സിനിമയിൽ മാത്രമല്ല തമിഴ് സിനിമയിലും ഒട്ടനവധി ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു ഗായിക കൂടിയാണ് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന സുന്ദരി എന്ന് പറയുന്ന ഗാനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ടി വിയിൽ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പാട്ട് കേട്ടിട്ട് കൊള്ളാലോ ഈ പാട്ട് എന്നൊക്കെ ആലോചിച്ച് ഡാൻസ് ചെയ്തിരുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരെയും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേപ്പിച്ച് ഡാൻസ് ചെയ്യാൻ കെൽപ്പുള്ളൊരു പാട്ടാണ് ഡി മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം വളരെ എനർജറ്റിക് ആയിട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദം കൂടി വരുമ്പോൾ മറ്റൊരു മാജിക് സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു പാട്ട് എറണാകുളത്ത് വന്നിട്ടാണ് ഡി മാൻ വൈക്കം വിജയലക്ഷ്മിയെ കൊണ്ട് പാടിപ്പിച്ചിട്ടുള്ളത്. ആൻഡ് വളരെ അത്ഭുതമായിരുന്നു. ഒരു ഐറ്റം സോങ് ആണ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് സോങ് ആണ് വിജയലക്ഷ്മി പാടാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ അതൊരു വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് വിജയലക്ഷ്മി ഏറ്റെടുത്തത്. എന്നാൽ വളരെ ഭംഗിയായി തന്നെ ആ പാട്ടിന് വേണ്ട ഇമോഷൻസ് ആൻഡ് ആ ടോണിലുള്ള ചേഞ്ചൊക്കെ വളരെ ഭംഗിയായി പാടുകയും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരു ഗാനം. ഒരുപാട് പാട്ടുകൾ ഡി മാനു വേണ്ടി പാടിയിട്ടുണ്ടെങ്കിലും ഈ ഫാസ്റ്റ് നമ്പർ തീർച്ചയായിട്ടും പലരുടെയും ഒരു ഫാസ്റ്റ് നമ്പർ ലിസ്റ്റിലുണ്ടാകുന്ന പാട്ട് തന്നെയാണ്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അടുത്തതായി വീരശിവാജി എന്ന സിനിമയിൽ ഡി മാൻ കമ്പോസ് ചെയ്ത് അരുൺ രാജ കാമരാജ് വരികൾ എഴുതി വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട് ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. RG ഹീര സ്റ്റേ.

മലയാളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. തമിഴ്നാട് സർക്കാരും വൈക്കം വിജയലക്ഷ്മി ആദരിച്ചിട്ടുണ്ട്. ഒരു ഗോൾഡ് മെഡൽ തമിഴ്നാട് സർക്കാർ നൽകിയത് കഴുത്തിലിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് വൈക്കം വിജയലക്ഷ്മിക്ക് ഒരു അഭിമാന നിമിഷമായി തന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു മൊമെന്റ് അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ്. തമിഴ് സിനിമയിൽ ഒരു ആരവല്ലി സൂരവല്ലി എന്ന് പറയുന്ന ഒരു ഒരു ഫാസ്റ്റ് നമ്പർ തന്നെയാണ് പിന്നെയും പാടിയിട്ടുള്ളത്. 2016 ആ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും തമിഴ് പ്രേക്ഷകർക്ക് വൈക്കം വിജയലക്ഷ്മിയോടുള്ള ായിട്ട് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കാരണം ആ വോയിസും ആ ടെക്സ്ചറും ആ തമിഴ് ഭാഷയെ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന ഒരു ഗായികയെ അവരെന്നും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ശീലം മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പാട്ടും ഈ അംഗീകാരവും ഏറെ പ്രിയപ്പെട്ടതാകുന്നു. സോ ഈ സിനിമയിലെ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വേലയിന് വന്നിട്ട വേലക്കാരൻ എന്ന സിനിമയിൽ സി സത്യ കമ്പോസ് ചെയ്ത് യുഗഭാരതി വരികൾ എഴുതി വിജയലക്ഷ്മിയും ബി എം മഹാലിംഗവും ചേർന്ന് പാടിയ പാട്ട് ആരവല്ലി സൂരവല്ലി. ഓൺലി ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹല്യ എഫ് എം 90.4 ആർ ജി ഹീര വൈക്കം വിജയലക്ഷ്മി എന്ന ഗായികയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

കാഴ്ചപരിമിതി തന്നെ ബാധിക്കുന്നില്ല എന്ന് തീർച്ചയായും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ഗായിക കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി. അതുകൊണ്ട് തന്നെ പാട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതുകയും സാധകം ചെയ്യുകയും വളരെ ഭംഗിയായി പ്രാക്ടീസ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു ഗായികയാണ്. അത് പൂജാമുറി ആയിക്കോട്ടെ, തൻ്റെ ഇൻസ്ട്രുമെൻ്റുകളായിക്കോട്ടെ, അവിടെയാണ് തൻ്റെ ലോകം കണ്ടെത്തുന്നതും. കൃത്യമായി സാധകം ചെയ്ത്, കൃത്യമായി പ്രാക്ടീസ് ചെയ്ത്, നാമജപങ്ങളൊന്നും മുടക്കാതെ ഈശ്വരനിലും സംഗീതത്തിലും വിശ്വസിക്കുന്ന ഒരു ഗായിക. ആ ഗായികയുടെ ആദ്യത്തെ ഗാനം എനിക്ക് തോന്നുന്നു മലയാളികൾ ഈ ശബ്ദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് ഈ ഒരു പാട്ടിലൂടെയാണ്. സെല്ലുലോയിഡ് എന്ന സിനിമയിലെ കാറ്റേ കാറ്റേ എന്ന ഗാനം, ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന ഈ പാട്ട്, അതിലെ ഈ ശബ്ദം തീർച്ചയായിട്ടും നമുക്ക് മാറ്റി നിർത്താനാകാത്ത ഒന്ന് തന്നെയാണ്. ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഗാനങ്ങൾ നിങ്ങളെ സഹായിക്കും. സോ ഒന്ന് നമുക്ക് ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിട്ട് വരാം. എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത്, റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ജി ശ്രീനിവാസനും വൈക്കം വിജയലക്ഷ്മിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീറ ഓൺ അഹല്യ FM 90.4.

ഒരു പാട്ട് ഒരാൾക്ക് പാടാം, ആ പാട്ടിൽ ചിലപ്പോൾ രണ്ടാൾ പാടാം, മൂന്നാൾ പാടാം, നാല് പേര് പാടാം. പക്ഷേ ചില പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ചില ശബ്ദങ്ങൾ ആ പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്യും. അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 നിങ്ങളോടൊപ്പം RJ ഹീര, വൈക്കം വിജയലക്ഷ്മി എന്ന തുല്യ പ്രതിഭയുടെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഒരു കല്യാണം വന്നു, അല്ലെങ്കിൽ ഒരു കല്യാണവുമായി റിലേറ്റ് ചെയ്ത റീലുകൾ നമ്മൾ കാണുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും അവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. പലപ്പോഴും റേഡിയോയിലും അല്ലെങ്കിൽ പല സ്റ്റേജ് ഷോസിലും ഈ ഒരു പോർഷൻ കേൾക്കാൻ വേണ്ടി ആൾക്കാർ വെമ്പി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പാട്ടിനെയും ഈ ശബ്ദത്തിനെയും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. ഒരു അപ്ലിഫ്റ്റിംഗ് ക്വാളിറ്റി ഉള്ളൊരു ശബ്ദത്തിന് ഉടമയാണ് എന്നുള്ളത് തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിയെ വ്യത്യസ്തമാക്കുന്നത്. തെരി എന്ന സിനിമയിലെ ഉണ്ണാലേ എന്നാലും എൻ ജീവൻ വാഴുതേ എന്ന ആ പാട്ടിലെ ഒരു സംസ്കൃതം പോർഷനാണ് വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ളത്. പക്ഷേ ആ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ഇസ് ട്രൂലി ഹെവൻലി എന്നൊക്കെ പറയണം. സോ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഹരിഹരനൊപ്പം ഒരു പാട്ട് പാടാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വൈക്കം വിജയലക്ഷ്മിക്ക് ഈ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്. സോ ഈ പാട്ട് തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നു. തെരി എന്ന സിനിമയിൽ ജി.വി. പ്രകാശ് കുമാർ കമ്പോസ് ചെയ്ത്, നാ മുത്തുകുമാറും ആർ ത്യാഗരാജനും വരികൾ എഴുതി, വൈക്കം വിജയലക്ഷ്മിയും ഹരിഹരനും സൈന്തവിയും ചേർന്ന് പാടിയ പാട്ട് ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ. RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, ഇത്തരം സെറ്റാരിക്കലായിട്ടുള്ള പാട്ടുകൾ ചെയ്യുമ്പോൾ പല മ്യൂസിക് കമ്പോസേഴ്സിന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരേ ഒരു പാട്ടുകാരിയുടെ ശബ്ദം മാത്രമാണ്. അത് വൈക്കം വിജയലക്ഷ്മിയുടേതാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. ഭരതനാട്യം എന്ന സിനിമയിലും ഇതുപോലൊരു സെറ്റാരിക്കൽ സോങ് ഉണ്ട്, വമ്പന്മാരായി എന്നൊരു ഗാനം. വളരെ മനോഹരമായി വരികൾ എഴുതിയിട്ടുള്ള പാട്ടാണ്, മനു മഞ്ജിത്തിൻ്റെതാണ് വരികൾ. പക്ഷേ ഇത്തരം പാട്ടുകൾ വളരെ ഭംഗിയായി പാടുക, ഓരോ വരികളിലും കൊടുക്കേണ്ട വികാരങ്ങൾ ഏതാണോ അത് കൃത്യമായി കൊടുക്കുക എന്ന് പറയുന്ന ആ ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ഗായികയാണ് വൈക്കം വിജയലക്ഷ്മി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പാട്ടുകൾക്ക് പല കമ്പോസേഴ്സും വിജയലക്ഷ്മിയുടെ ശബ്ദം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി കേൾക്കാൻ പോകുന്നത്. സാമുവൽ എബി കമ്പോസ് ചെയ്ത്, മനു മഞ്ജിത്ത് വരികളെഴുതി, ഭരതനാട്യം എന്ന സിനിമയ്ക്ക് വേണ്ടി വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ട് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നു. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. ഇത്രയും നേരം നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ൽ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുമായി ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. ഇനിയും വിജയലക്ഷ്മിയുടെ, വൈക്കം വിജയലക്ഷ്മിയുടെ, ഡോക്ടർ വിജയലക്ഷ്മിയുടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വിജയുടെ ഇനിയും ഗാനങ്ങളുണ്ട്, അതെല്ലാം കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.